പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, ഇടവം 10, 2026 മെയ് 24 ഞായറാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ നമ്മൾ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി എല്ലാവരെയും ചിരിച്ചുകൊണ്ട് തന്നെ കണ്ടുമുട്ടാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, എന്നാൽ ജീവിതത്തിൽ ആരൊക്കെ തളർത്തിയാലും ഈ ചിരി അവസാന ശ്വാസം വരെ മായില്ല എന്ന് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ കാണിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 11 മണിക്ക് മൻ കി ബാത്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 3 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 5 മണിക്ക് ഭാഗ്യരാശി, 5:30 ഗാനവീഥി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 24. പതിനാല് വർഷത്തെ നീണ്ട നിർമ്മാണത്തിന് ശേഷം ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതും കേരളത്തിലെ 14-ാമത്തെ ജില്ലയായ കാസർഗോഡ് രൂപീകൃതമായതും ആദ്യത്തെ എയർ കണ്ടീഷണൽ പാസഞ്ചർ ട്രെയിൻ അമേരിക്കയിലെ വാട്ടർമോർ ഓഹിയോ റൂട്ടിൽ ഓടിച്ചതുമൊക്കെ ഒരു മെയ് 24-നായിരുന്നു. മെയ് 24-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് മെയ് 24. സാറാ ഹേലിന്റെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന കവിത പ്രസിദ്ധീകരിച്ചത് 1830 മെയ് 24-നായിരുന്നു. മെയ് 24-ന്

0: 14 വർഷത്തെ നീണ്ട നിർമ്മാണത്തിന് ശേഷം ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ജർമ്മനി വിഭജിക്കപ്പെട്ടത് 1949 മെയ് 24 സൈപ്രസ് യൂറോപ്യൻ കൗൺസിൽ അംഗമായത് 1961 മെയ് 24 കേരളത്തിലെ 14-ാമത്തെ ജില്ലയായ കാസർഗോഡ് രൂപീകൃതമായത് 1984 മെയ് 24 22 വർഷത്തെ അധിനിവേശത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനിൽ നിന്ന് പിൻവാങ്ങിയത് 2000 മെയ് 24 ആദ്യത്തെ എയർ കണ്ടീഷണൽ പാസഞ്ചർ ട്രെയിൻ അമേരിക്കയിലെ വാട്ടർമോർ ഓഹിയോ റൂട്ടിൽ ഓടിച്ചത് 1931 മെയ് 24
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.

0: Wake up with rhythm of success.
1: Radio Santhunam 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
3: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണ ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
2: ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ കെ എംബശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
4: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
2: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടി ഉണ്ടാകുമെന്നും ടി സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ കെ എ തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി എൻ ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 സമയം നൽകിയതായും CBSE അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ബീച്ച് റൺ ഇന്ന്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
5: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
2: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68 തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ U19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1 സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2 സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10 നട അടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റജിൻ ലാലും മരിച്ചു. റജിൻ ലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തിൻ യു കേൽക്കർ ചുമതലയേൽക്കും. GST കമ്മീഷണറായി PB നൂഹിനെ നിയമിച്ചു. ഈ ചുമതല വഹിച്ച പാട്ടീൽ അജിത് ഭഗവത് റാവുവിന് ധനവകുപ്പ് സെക്രട്ടറിയായാണ് മാറ്റം. ആലപ്പുഴ കളക്ടർ കെ ഇമ്പശേഖരനെ വാട്ടർ അതോറിറ്റി MD നിയമിച്ചു. ഷാജിവി നായരാണ് പുതിയ ആലപ്പുഴ കളക്ടർ. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന് വ്യവസായ വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം. KSIDC മാനേജിംഗ് ഡയറക്ടർ ചുമതലയും നൽകി. വ്യവസായ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എൻട്രൻസ് കമ്മീഷണറാകും. പാലക്കാട് കളക്ടർ MS മാധവിക്കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റി. കെ സുധീരാണ് പുതിയ പാലക്കാട് കളക്ടർ. പത്തനംതിട്ട കളക്ടർ S പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കിലാ ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. കൊല്ലം കളക്ടർ N ദേവിദാസ് കിലാ ഡയറക്ടറാകും. വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനിജുല തോമസ് ആണ് പുതിയ കൊല്ലം കളക്ടർ. ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയംപര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ശ്രോതകളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗ്രാമഭംഗിയിലൂടെ നാം ആസ്വദിക്കാൻ പോകുന്നത്. ഗ്രാമ സൗന്ദര്യത്തിന്റെ മുഖമുദ്രയായിരുന്ന വയലുകളെ പറ്റിയും അതിനോട് ചേർന്ന് നിന്നിരുന്ന ജീവിതത്തെ പറ്റിയുമാണ്. മനുഷ്യനെ പ്രകൃതിയുമായി ഇണക്കുന്ന പ്രധാന പ്രക്രിയയാണ് കാർഷിക വൃത്തി. ആ ഒരു കാലഘട്ടത്തിൽ ഏതൊരു വ്യക്തിയും കാർഷിക മേഖലയുടെ വിവിധ തലങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ മനുഷ്യൻ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രകൃതിയോട് ചേർന്ന് നിന്നു. കാർഷിക വൃത്തി ഒരു ജീവവായു എന്ന പോലെ മനുഷ്യൻ കൊണ്ടു നടന്നു. കാർഷിക വൃത്തിയിൽ മനുഷ്യന് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ കൃഷി ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യ ഘടകമായി മാറി. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ ജീവിതം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിയുടെ മുഖ്യ ആകർഷണമായ വയലുകളെയും അതിനെ ആശ്രയിച്ചുള്ള ജീവിതത്തെയും പറ്റിയാണ് പ്രിയ ശ്രോതാക്കൾ ഗ്രാമഭംഗിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ എല്ലാ സംസ്കാരവും ഉടലെടുത്തത് കൃഷിയിൽ നിന്നാണ്. പ്രകൃതിയിൽ നിന്നും

0: മനുഷ്യൻ നേരിട്ട് പഠിച്ചതാണ് കൃഷി. വാസ്തവത്തിൽ മലയാളി സംസ്കാര സമ്പന്നനായതും കൃഷിയുടെ മേന്മ കൊണ്ട് തന്നെയല്ലേ? വയൽ എന്നത് ഒരു കൃഷിസ്ഥലം മാത്രമായിരുന്നില്ല, അത് കുട്ടികളുടെ പ്രിയപ്പെട്ട കളിസ്ഥലവും കൂടിയായിരുന്നു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിലായിരുന്നു അന്ന് ഉത്സവങ്ങളും വേലകളും നടന്നിരുന്നത്. അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃഷി വളരെയധികം പ്രാധാന്യം ചെലുത്തി. വയലിന് നടുവിലൂടെ ഒരു ചെറു തോടുണ്ടായിരിക്കും. അവധിക്കാലത്ത് തോട്ടിലൂടെ ഒഴുകി വരുന്ന ചെറുമീനുകളെ കാലുകൊണ്ട് കരയിലേക്ക് തെറിപ്പിക്കുക, തോർത്തുപയോഗിച്ച് മീൻ പിടിക്കുക, ഓലക്കാലിലെ തണ്ടുഭാഗം മൂർച്ചുകൂട്ടി ഓലയുടെ ചെറുഭാഗം കീറി ആകാശത്തേക്ക് ശരവേഗത്തിൽ പറപ്പിക്കുക, ഇതൊക്കെ അന്നത്തെ പ്രധാന വിനോദങ്ങളായിരുന്നു. മഴ വന്ന് പുഞ്ച നിറഞ്ഞാൽ പിന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നത് ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു വിനോദം. അതോടൊപ്പം തന്നെ മഴയത്ത് പാടത്ത് ഓടിക്കളിക്കുന്നതും ഒരു സുഖമുള്ള ഓർമ്മകളാണ്. മനോഹരമായ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾക്ക് മധുരം പകരാൻ ഈ വയലേലകൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കാർഷിക വൃത്തിയുടെ അടിത്തറ നെൽകൃഷിയായിരുന്നു. നെൽവയലുകളുടെ നാടാണ് കേരളം. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരും. നെൽകൃഷി മലയാളിയുടെ ജീവനാഡിയായ പഴയകാലം പഴമക്കാരുടെ ഓർമ്മകളിൽ മാത്രമാണ്. നമ്മുടെ നെൽപ്പാടങ്ങളും നെല്ലിനങ്ങളും അന്താരാഷ്ട്ര അംഗീകാരം നേടിയവയാണ്. വിശാലമായ വയലേലകൾ സമ്പന്നമാക്കിയ ഗ്രാമഭംഗി ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപൂർവം ചില യാത്രകളിൽ മനസ്സിനെ കുളിരണിയിക്കുന്ന വെറും വഴിയോര കാഴ്ചകളായി അവ മാറിയിരിക്കുന്നു. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. ഇന്ന് ഗ്രാമഭംഗിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയം റേഡിയോ സാന്ത്വനം 90.4 FM പ്രിയ ശ്രോതാവ് കവിത കടപ്പാക്കടയുടേതാണ്. ഗ്രാമഭംഗിയെ പറ്റിയുള്ള എല്ലാ പ്രിയ ശ്രോതാക്കളുടെയും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒരുപാട് നന്ദി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
4: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ലോകം കണ്ട ഏറ്റവും മികച്ച സംവിധായകരുടെ ലോക ക്ലാസിക് സിനിമകളും ഇന്ത്യൻ സിനിമകളും ഒപ്പം മലയാള സിനിമകളും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. മൂന്നാം പിറൈ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. 1982 പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രമാണ് മൂന്നാം പിറൈ. വിഖ്യാത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനായ ബാലു മഹേന്ദ്രയാണ് ഈ സിനിമ സംവിധാനം ചെയ്തതും ഛായാഗ്രഹണം നിർവഹിച്ചതും. ഇളയരാജയുടെ ഏറ്റവും മികച്ച ഗാനങ്ങൾ ഉൾപ്പെടുന്ന ഈ ചിത്രത്തിലെ അഭിനയത്തിന് കമൽഹാസന് മികച്ച നടനുള്ള പുരസ്കാരവും മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം ബാലു മഹേന്ദ്രയ്ക്കും ലഭിക്കുകയുണ്ടായി. കൂടാതെ തമിഴ്നാട് സർക്കാരിന്റെയും മറ്റും നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1983 സദ്മ എന്ന പേരിൽ ഈ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. കമൽഹാസന്റെയും ശ്രീദേവിയുടെയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളാണ് ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം ഒഴിവുകാലം ചിലവഴിക്കുന്ന ഭാഗ്യലക്ഷ്മി എന്ന കഥാപാത്രത്തിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സ്വയം കാർ ഓടിച്ചു വരുമ്പോൾ അവൾ ഓടിച്ചിരുന്ന കാർ ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുന്നു.

0: അതിദാരുണമായ ആ അപകടത്തിൽ ഭാഗ്യലക്ഷ്മിക്ക് പരിക്ക് പറ്റുന്നു. അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ആശുപത്രിയിൽ വെച്ച് ബോധം തെളിയുമ്പോൾ അവൾക്ക് അവളുടെ അരികിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഭാഗ്യലക്ഷ്മിക്ക് ഗുരുതരമായ മറവി രോഗം പിടിപെട്ടിരിക്കുന്നു. അവൾക്ക് ആരെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഭയപ്പെടാനൊന്നുമില്ലെന്നും മെല്ലെ അവൾക്ക് ഓർമ്മകൾ തിരികെ ലഭിക്കുമെന്നും ഡോക്ടർ ലക്ഷ്മിയുടെ മാതാപിതാക്കളോട് പറയുന്നു. ചിലപ്പോൾ ഒരു ദിവസം, അല്ലെങ്കിൽ മാസങ്ങൾ, അത് കൃത്യമായി പറയാൻ കഴിയില്ല എന്നും ഡോക്ടർ അവരെ അറിയിക്കുന്നു. ലക്ഷ്മിക്കാകട്ടെ, തനിക്ക് 6 or 7 വയസ്സുള്ളപ്പോഴുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. ഇപ്പോഴും താൻ ആ പ്രായത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ലക്ഷ്മി വിചാരിച്ചിരിക്കുന്നത്. 7 വയസ്സുള്ള കുട്ടിയുടെ ചാപല്യങ്ങൾ കാണുന്ന മാതാപിതാക്കൾ തകർന്നു പോകുന്നു. കമലഹാസൻ അവതരിപ്പിക്കുന്ന ശ്രീനിവാസ് എന്ന കഥാപാത്രം ഊട്ടിയിലെ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു ബാല്യകാല സുഹൃത്ത് ശ്രീനിവാസനെ കാണുവാനെത്തുകയും അയാളെ കുറച്ച് സ്ത്രീകളുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അയാൾ ലക്ഷ്മിയെ കണ്ടുമുട്ടുന്നു. വളരെ മോശം അവസ്ഥയിലുള്ള ആ സ്ഥലത്ത് ലക്ഷ്മിയിലെ കുട്ടിത്തം മാറാത്ത സ്വഭാവം കാണുന്ന ശ്രീനി അവളോട് അവളുടെ പേര് ചോദിക്കുന്നു. എന്നാൽ ലക്ഷ്മി എന്ന പേര് അവൾ മറന്നുപോയിരുന്നു. അവിടെ എല്ലാവരും അവിടെ വിജി എന്നാണ് വിളിക്കുന്നതെന്ന് അവൾ അയാളോട് പറയുന്നു. അയാൾ അവളുടെ ഭൂതകാലം അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവളുടെ പഴയ കാര്യങ്ങളും കാലവും ഒന്നും ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ല. തൻ്റെ വയസ്സ് പോലും കൃത്യമായി അവൾക്ക് പറയാൻ സാധിക്കുന്നില്ല. തൻ്റെ അമ്മയുടെ അടുത്ത് പോകണമെന്നും മറ്റും പറഞ്ഞ് അവൾ കരയുന്നു. അവൾ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ, അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നപ്പോൾ അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരാൾ കബളിപ്പിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് അവൾ ശ്രീനിയോട് പറയുന്നു. തനിക്കിവിടം സുരക്ഷിതമല്ലെന്നും കൃത്യമായ ആഹാരം പോലും കിട്ടുന്നില്ല എന്നും അവൾ ശ്രീനിയെ അറിയിക്കുന്നു. അയാൾ അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തിരികെ എത്തിക്കാമെന്ന വാക്ക് നൽകി കുറച്ച് പണം അവൾ തങ്ങുന്ന വീട്ടുകാരിക്ക് നൽകി അയാൾ അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: റേഡിയോ സാന്ത്വനം 90.4 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. മൂന്നാം പിറൈ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ കഥാപശ്ചാത്തലമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഒരപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാകുന്ന ഭാഗ്യലക്ഷ്മിക്ക് ബോധം വരുമ്പോൾ അവൾക്ക് പഴയതൊന്നും ഓർത്തെടുക്കുവാൻ സാധിക്കുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും അവൾ തിരിച്ചറിയുന്നില്ല. 6 or 7 വയസ്സുള്ളപ്പോൾ ഉള്ള ഓർമ്മകൾ മാത്രമേ അവൾക്കുള്ളൂ. ഒരാൾ ഒരിക്കൽ അവളെ അവളുടെ അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവളെ ഒരു വേശ്യാലയത്തിലെത്തിക്കുന്നു. അവിടെ എത്തുന്ന ശ്രീനിവാസ് എന്ന അധ്യാപകൻ അവളെ കണ്ടുമുട്ടുകയും കുട്ടിത്തം മാറാത്ത അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. നടത്തിപ്പുകാരിക്ക് കുറച്ച് പൈസ കൊടുത്ത് പിറ്റേന്ന് അവളെ തിരികെ എത്തിക്കാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി പുറപ്പെടുന്നു. സ്വന്തം പേര് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത ലക്ഷ്മി അവളുടെ പേര് വിജി എന്നാണെന്ന് ശ്രീനിവാസ് എന്ന ശ്രീനിയോട് പറയുന്നു. കുട്ടിത്തം മാറാത്ത ലക്ഷ്മി എന്ന വിജിയെയും കൂട്ടി ശ്രീനി ഒരു ട്രെയിനിൽ അയാളുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. ഇതിനിടയിൽ അവളുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ മകളുടെ വിവരങ്ങൾ തേടി അലയുന്നു. നിങ്ങൾ വിഷമിക്കേണ്ടെന്നും മകളെ തിരികെ കിട്ടുമെന്നും തങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് അവർക്ക് ഉറപ്പു നൽകുന്നു. ശ്രീനിവാസ് ഒരു അനാഥനാണ്. അനാഥനായ അയാൾ വിജയം കൂട്ടി തന്റെ നാട്ടിലെത്തുന്നു. അവൾ ശ്രീനിവാസിനെ സ്നേഹത്തോടെ ചീനു എന്ന് വിളിക്കുന്നു. ഊട്ടിയുടെ മനോഹരമായ പശ്ചാത്തലമാണ് ചിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീനി എന്ന ചീനുവിന് സ്വന്തമായുള്ളത് ഒരു പട്ടിക്കുട്ടി മാത്രമാണ്. പിന്നെ തൊട്ടയൽപ്പക്കത്തുള്ള വൃദ്ധയായ ഒരു സ്ത്രീയും. ഓർമ്മകൾ നഷ്ടമായി 7 വയസ്സുള്ള കുട്ടിയെപ്പോലെ പെരുമാറുന്ന വിജി ശ്രീനിയുമായി കൂടുതൽ അടുക്കുന്നു. ഓർമ്മകൾ നഷ്ടമായ അവളെ ഒരു കുട്ടിയോടെന്ന പോലെ കരുതലോടും വാത്സല്യത്തോടും അയാൾ പരിപാലിക്കുന്നു. ഒരിക്കൽ വഴിയരികിൽ ഒരു കുരങ്ങു കളിക്കാരന്റെ അടുത്ത് നിന്ന് കളി കാണുന്ന ചീനു അതുപോലെ അനുകരിച്ച് അവളെ സന്തോഷിപ്പിക്കുന്നതൊക്കെ വളരെ രസകരമായിട്ടാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്.

காது புதிதானது புதுவாழ்வு ததிராடுது இரண்டு.

0: பூங்காற்று புதிதானது புதுவாழ்வு.
1: சீனுவின் வீட்டிலെ பட்டிக்குட்ടിക്ക് അവൾ സുബ്രഹ്മണി എന്ന് പേരിടുന്നു. പട്ടിക്കുട്ടിയെ കളിപ്പിച്ചും 7 വയസ്സുകാരിയുടെ കുരുത്തക്കേടുകൾ കാണിച്ചും വിജി ചീനുവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നു. ഒരിക്കൽ പഴയ പത്രത്താളുകൾ നോക്കുന്നതിനിടയിൽ ഒരാൾ ഭാഗ്യലക്ഷ്മിയെ തേടിയുള്ള അവളുടെ ഫോട്ടോ സഹിതമുള്ള പത്രപരസ്യം കാണാനിടയാകുന്നു. അതിലുള്ള അഡ്രസ്സിൽ അയാൾ അവളുടെ അച്ഛന്റെ അടുക്കലെത്തി അവളെ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട കാര്യം പറയുന്നു. മുൻപൊരിക്കൽ അവളെ സ്ത്രീകളുടെ അടുത്തു നിന്ന് രക്ഷിച്ച് ട്രെയിനിൽ കൊണ്ടുവരുമ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു യാത്രക്കാരനായിരുന്നു അയാൾ. മകളെക്കുറിച്ചുള്ള തുമ്പ് കിട്ടുന്ന അവളുടെ അച്ഛൻ ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നു. വിജിയുടെ കുട്ടിത്തരങ്ങൾക്ക് ഒരിക്കൽ ചീനു അവളെ വഴക്കു പറയുന്നു. അവൾ അവനുമായി പിണങ്ങുന്നു. ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയ ചീനു തിരികെ എത്തുമ്പോൾ അവളെ കാണാനില്ലായിരുന്നു. അവൾ പോകാറുള്ള വഴിയിലെല്ലാം അയാൾ അവളെ തേടുന്നു. ഒടുവിൽ രാത്രി തിരികെ എത്തുമ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കാണുന്നു. അപ്പോഴവൾ ചോദിക്കുന്നത് തന്നെ ഉപേക്ഷിച്ച് ചീനു എവിടെ പോയി എന്നാണ്. തന്നെ വിട്ട് എങ്ങും പോകരുതെന്നും ഇനി ഇങ്ങനെ ചെയ്യരുതെന്നും അയാളെ കൊണ്ട് അവൾ സത്യം ചെയ്യിക്കുന്നു. ആഹാരം കൊടുക്കാനും ഉറക്കാനുമൊക്കെ

0: ചീനു കൂടെ ഉണ്ടാകണമെന്നും അവൾ പറയുന്നു. കൊച്ചുകുട്ടിയുടെ ചാവല്യങ്ങൾക്ക് മുന്നിൽ ചീനു അതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു. ആ മുതിർന്ന കുട്ടിയെ മനസ്സുകൊണ്ട് 7 വയസ്സുള്ള വിജിയെ ചീനു പാടിയുറക്കുന്നു.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
2: Tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: തിരികെത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: റേഡിയോ സാന്ത്വനം 90.4 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ മൂന്നാം പിറൈ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ കഥാപശ്ചാത്തലമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാകുന്ന ഭാഗ്യലക്ഷ്മിക്ക് ബോധം വരുമ്പോൾ അവൾക്ക് പഴയതൊന്നും ഓർത്തെടുക്കുവാൻ സാധിക്കുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും അവൾ തിരിച്ചറിയുന്നില്ല. 6 or 7 വയസ്സുള്ളപ്പോൾ ഉള്ള ഓർമ്മകൾ മാത്രമേ അവൾക്കുള്ളൂ. ഒരാൾ ഒരിക്കൽ അവളെ അവളുടെ അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവളെ ഒരു വേശ്യാലയത്തിലെത്തിക്കുന്നു. അവിടെ എത്തുന്ന ശ്രീനിവാസ് എന്ന അധ്യാപകൻ അവളെ കണ്ടുമുട്ടുകയും കുട്ടിത്തം മാറാത്ത അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സ്വന്തം പേര് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത ലക്ഷ്മി അവളുടെ പേര് വിജി എന്നാണെന്ന് ശ്രീനിവാസ് എന്ന ശ്രീനിയോട് പറയുന്നു. കുട്ടിത്തം മാറാത്ത ലക്ഷ്മി എന്ന വിജിയെയും കൂട്ടി ശ്രീനി ഒരു ട്രെയിനിൽ അയാളുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. മകളെ തേടി മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ അലയുന്നു. വിജിക്ക് ഊണിലും ഉറക്കത്തിലും ചീനുവിന്റെ സഹായം കൂടിയേ തീരൂ എന്ന അവസ്ഥയിലാണ്.

0: ഒരിക്കൽ സ്കൂളിൽ ജോലിക്ക് പോകുന്ന ചീനുവിനോടൊപ്പം പോകാൻ അവളും തയ്യാറെടുക്കുന്നു. അവൾ അയാൾക്കൊപ്പം കൂടുന്നു. പാതിവഴിയിലെത്തിയ അവളെ ചീനു തിരികെ പറഞ്ഞുവിടുന്നു. തിരികെ വരുന്ന വഴിയിൽ ഒരു ഇരുമ്പ് പണിക്കാരൻ അവളെ തടഞ്ഞു നിർത്തുന്നു. അവളുടെ കയ്യിലിരിക്കുന്ന പട്ടിക്കുട്ടിക്ക് കഴുത്തിലിടുന്ന ഒരു ബെൽറ്റ് പണിഞ്ഞു തരാം എന്ന് പറഞ്ഞ് അയാൾ അവളെ ഒരു ഒഴിഞ്ഞ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അയാൾ അവളെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നു. അയാളിൽ നിന്നും രക്ഷപ്പെട്ട് വിജി ഓടുന്നു. സ്കൂളിൽ നിന്നും മടങ്ങിയെത്തുന്ന ചീനുവിനോട് അവൾ കാര്യങ്ങൾ പറയുന്നു. അയാൾ ഇരുമ്പ് പണിക്കാരന്റെ പണിസ്ഥലം തല്ലിത്തകർത്ത ശേഷം അയാളെ കണക്കറ്റ് മർദ്ദിക്കുന്നു. നാട്ടുകാർ ഓടിക്കൂടി അവരെ പിന്തിരിപ്പിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവമുള്ള വിജി ക്യാമൽ, കാറ്റ് എന്നിങ്ങനെയുള്ള അക്ഷരങ്ങൾ വായിച്ചു പഠിക്കുന്നു. ഓരോ സംശയങ്ങൾ അവൾ ചീനുവിനോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. ഒരു ദിവസം അയാൾ അവൾക്കൊരു ചുവന്ന സാരി വാങ്ങി നൽകുന്നു. സാരി ഉടുക്കാനറിയാത്ത അവളെ നോക്കി അയാൾ കളിയാക്കി ചിരിക്കുന്നു. അവൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തും മുൻപ് കണ്ട കുരങ്ങന്റെ ചേഷ്ടകൾ കാണിച്ചും അയാൾ അവളെ രസിപ്പിക്കുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. ആയിടയ്ക്ക് ദൂരെ ഒരിടത്ത് ഒരു വൈദ്യനുണ്ടെന്നും വിജിയെ അയാളെ കാണിച്ചാൽ അസുഖം ഭേദമാകുവാൻ സാധ്യതയുണ്ടെന്നും ചീനുവിന്റെ അയൽക്കാരിയായ വൃദ്ധ പറയുന്നു. അവളുടെ മറവി രോഗം മാറാൻ മാർഗമുണ്ടെങ്കിൽ അത് പരീക്ഷിക്കുവാൻ ചീനു തയ്യാറാകുന്നു. അയാൾ ആ വൈദ്യനെ പോയി കാണുന്നു. ചീനുവിന്റെ അഭാവത്തിൽ വിഷമിച്ചിരിക്കുന്ന വിജിയെ സന്തോഷിപ്പിക്കുവാൻ കുരങ്ങിനെ അനുകരിച്ച് ചീനു കാണിക്കുന്നതൊക്കെ രസകരമായി ഈ ചിത്രത്തിൽ ആവർത്തിക്കുന്നുണ്ട്. വിജിയുടെ ഓർമ്മകൾ തിരികെ ലഭിക്കുവാനായി ചീനു അവളെ വൈദ്യരുടെ അടുത്തെത്തിക്കുന്നു. ചില പച്ചമരുന്നുകളാണ് വൈദ്യർ അവൾക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത്. രാവിലെ പച്ചമരുന്നുകൾ കഴിച്ചാൽ അവൾ മയക്കത്തിലാകും. വൈകുന്നേരം വരെ അങ്ങനെ മയങ്ങിക്കിടന്ന ശേഷം മാത്രമേ അവൾ ഉണരൂ എന്നും ഇതിനിടയിൽ മയക്കത്തിന് തടസ്സമുണ്ടാകരുതെന്നും വൈദ്യൻ നിർദ്ദേശിക്കുന്നു. ഇതിനിടയിൽ ചീനുവിനെക്കുറിച്ചും വിജിയെക്കുറിച്ചും പോലീസിന് ചില തുമ്പുകൾ ലഭിക്കുന്നു. പോലീസ് ചീനുവിനെ തേടി അയാൾ താമസിക്കുന്ന വീട്ടിലെത്തുന്നു. അയൽക്കാരോടും മറ്റും പോലീസ് ചീനുവിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. പോലീസ് ചീനുവിന്റെ അയൽക്കാരിയായ വൃദ്ധയോടും ചീനുവിനെയും വിജിയെക്കുറിച്ചും അന്വേഷിക്കുന്നു. പോലീസ് പലയിടത്തും ചീനുവിനെ തിരയുന്നു. കാരണം അവർ കരുതിയിരിക്കുന്നത് വിജി എന്ന ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവന്നു എന്നാണ്. അയൽപ്പക്കത്തുള്ള വൃദ്ധ പോലീസ് ചീനുവിനെ തിരയുന്ന വിവരം അയാളെ അറിയിക്കുന്നു. ഒപ്പം വിജിയുടെ അച്ഛനും അമ്മയും അവളെ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണെന്നും പറയുന്നു. അപ്പോഴേക്കും വിജിയുടെ ചികിത്സ വൈദ്യർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ചീനു ഒളിച്ചു നടക്കുന്നു. ഒടുവിൽ വിജിയുടെ അച്ഛനും അമ്മയും പോലീസിന്റെ സഹായത്തോടെ വൈദ്യരുടെ അടുത്തെത്തുന്നു.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: റേഡിയോ സാന്ത്വനം 90.4-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ മൂൺറാബിറൈ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ കഥാപശ്ചാത്തലമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഒരപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാകുന്ന ഭാഗ്യലക്ഷ്മിക്ക് ബോധം വരുമ്പോൾ അവൾക്ക് പഴയതൊന്നും ഓർത്തെടുക്കുവാൻ സാധിക്കുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും അവൾ തിരിച്ചറിയുന്നില്ല. 6-ഓ 7-ഓ വയസ്സുള്ളപ്പോൾ ഉള്ള ഓർമ്മകൾ മാത്രമേ അവൾക്കുള്ളൂ. ഒരാൾ ഒരിക്കൽ അവളെ അവളുടെ അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവളെ ഒരു വേശ്യാലയത്തിലെത്തിക്കുന്നു. അവിടെ എത്തുന്ന ശ്രീനിവാസ് എന്ന അധ്യാപകൻ അവളെ കണ്ടുമുട്ടുകയും കുട്ടിത്തം മാറാത്ത അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സ്വന്തം പേര് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത ലക്ഷ്മി അവളുടെ പേര് വിജി എന്നാണെന്ന് ശ്രീനിവാസ് എന്ന ശ്രീനിയോട് പറയുന്നു. കുട്ടിത്തം മാറാത്ത ലക്ഷ്മി എന്ന വിജിയെയും കൂട്ടി ശ്രീനി ഒരു ട്രെയിനിൽ അയാളുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. മകളെ തേടി മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ അലയുന്നു. വിജിക്ക് ഊണിലും ഉറക്കത്തിലും ചീനുവിന്റെ സഹായം കൂടിയേ തീരൂ എന്ന അവസ്ഥയിലാണ്. ദൂരെ ഒരിടത്ത് ഒരു മഹാവൈദ്യൻ വന്നിട്ടുണ്ടെന്നും മറവി രോഗം മാറ്റാൻ അയാളെ കൊണ്ട് സാധിക്കുമെന്നും അറിയുന്ന ചീനു അവളെയും കൂട്ടി ആ വൈദ്യരുടെ അടുത്തെത്തുന്നു. പകൽ പച്ചമരുന്ന്

0: കഴിച്ചു കിടന്നാൽ വൈകുന്നേരം മാത്രമേ ബോധം തെളിയൂ എന്നും ഇതിനിടയിൽ ഉറക്കത്തിന് ഭംഗം വരാൻ പാടില്ല എന്ന് വൈദ്യർ അവരോട് പറയുകയും ചെയ്യുന്നു. ചികിത്സ ആരംഭിക്കുന്നതിനിടയിൽ ചീനുവിനെ തേടി പോലീസ് എത്തുന്നു. എന്നാൽ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ചീനു മറഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളും പോലീസും വൈദ്യരുടെ അടുത്തെത്തുന്നു. അവർ ചികിത്സയിൽ അബോധാവസ്ഥയിലിരിക്കുന്ന വിജിയെ കണ്ടെത്തുന്നു. രാവിലെ പച്ചമരുന്ന് കഴിച്ച് അവൾ മയങ്ങിക്കിടക്കുകയാണെന്നും അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവൾ ഉണരുമെന്നും വൈദ്യർ വിജിയുടെ മാതാപിതാക്കളോട് പറയുന്നു.
1: ഇന്ത പൊണ്ണു മയക്കുമാനത്തിക്ക് അപ്പുറം ഞാൻ ചികിത്സ ആരംഭിച്ചേ. കിട്ടത്തട്ട എല്ലാ കാര്യങ്ങളും മുടിഞ്ഞു പോച്ചു. ഇന്നും അരമണി നേരത്തില് വേറൊരു മൂലിക കൊടുത്ത് ഉങ്ക പൊണ്ണു മയക്കത്തെ നാ തെളിയ വെപ്പേ. ആണ്ടവൻ അരുളാലെ ചികിത്സ പലിച്ചതെന്നാ ഉങ്ക പൊണ്ണു പൂർണ്ണമാ ഗുണമായിടുവ. ഇതുക്കുള്ള അവസരപ്പെടാതിങ്ക സാർ.
0: ഇത്രയും നാൾ തേടി നടന്ന മകൾക്ക് വേണ്ടി അരമണിക്കൂർ കൂടി കാത്തിരിക്കുവാൻ അവർ തയ്യാറാകുന്നു. ഈ സമയമെല്ലാം ചീനു പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മറഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ വിജിക്ക് ബോധം തെളിയുന്നു. കണ്ണു തുറക്കുന്ന അവൾ തന്റെ മാതാപിതാക്കളെ തിരിച്ചറിയുന്നു. അവൾ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിക്കുന്നു.

0: വിജി ശരിക്കും പഴയ ലക്ഷ്മിയായി മാറുകയായിരുന്നു. മാതാപിതാക്കൾ വന്ന് വിജിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശീനു മറഞ്ഞിരുന്നു കാണുന്നു. മാതാപിതാക്കൾ വൈദ്യരോട് നന്ദി പറയുമ്പോൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവളെ അത്രയും നാൾ പരിചരിച്ച് ഇവിടെ എത്തിച്ച ചീനുവിനോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടതെന്നും വൈദ്യർ അവരോട് പറയുന്നു. മാതാപിതാക്കൾ വിജിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദൂരെ ഇരുന്ന് ചീനു കണ്ണീരോടെ കാണുന്നു. ഇതിനിടയിൽ ലക്ഷ്മിയായി മാറിയ വിജി തൻ്റെ അമ്മയോട് എന്തിനാണ് തന്നെ കുട്ടികളുടേതുപോലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നതെന്നും മുടിയൊക്കെ പിന്നി റിബണൊക്കെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നും ചോദിക്കുന്നുണ്ട്. അവൾ അവളുടെ ഭൂതകാലം വീണ്ടും ഓർത്തെടുത്തിരിക്കുന്നു. ചീനുവിനോടൊപ്പമുള്ള ജീവിതകാലം അവൾ പാടെ മറന്നിരിക്കുന്നു.
1: ஏமா நான் இன்னும் சின்ன குழந்தை நினைப்பா. இது என்னது? இதுவும் நீதான் போட்டியா?

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: റേഡിയോ സാന്ത്വനം 90.4 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഊൺട്രാമ്പിറൈ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ കഥാപശ്ചാത്തലമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാകുന്ന ഭാഗ്യലക്ഷ്മിക്ക് ബോധം വരുമ്പോൾ പഴയതൊന്നും ഓർത്തെടുക്കുവാൻ സാധിക്കുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും അവൾ തിരിച്ചറിയുന്നില്ല. ആറോ ഏഴോ വയസ്സുള്ളപ്പോൾ ഉള്ള ഓർമ്മകൾ മാത്രമേ അവൾക്കുള്ളൂ. ഒരാൾ ഒരിക്കൽ അവളെ അവളുടെ അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവളെ ഒരു വേശ്യാലയത്തിലെത്തിക്കുന്നു. അവിടെ എത്തുന്ന ശ്രീനിവാസ് എന്ന അധ്യാപകൻ അവളെ കണ്ടുമുട്ടുകയും കുട്ടിത്തം മാറാത്ത അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സ്വന്തം പേര് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത ലക്ഷ്മി അവളുടെ പേര് വിജി എന്നാണെന്ന് ശ്രീനിവാസ് എന്ന ശ്രീനിയോട് പറയുന്നു. ലക്ഷ്മി എന്ന വിജയെയും കൂട്ടി ശ്രീനി ഒരു ട്രെയിനിൽ അയാളുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. മകളെ തേടി മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ അലയുന്നു. വിജിക്ക് ഊണിലും ഉറക്കത്തിലും ചീനുവിന്റെ സഹായം കൂടിയേ തീരൂ എന്ന അവസ്ഥയിലാണ്. ഓർമ്മ തിരികെ ലഭിക്കുവാൻ ചീനു വിജിയെ ഒരു വൈദ്യന്റെ അടുത്തെത്തിക്കുന്നു. വിജിക്ക് ഓർമ്മ തിരികെ കിട്ടുകയും ചെയ്യുന്നു. ഓർമ്മ തിരികെ കിട്ടുന്ന വിജി മാതാപിതാക്കളോടൊപ്പം യാത്രയാവാൻ തുടങ്ങുന്നു. പോലീസ് എത്തുമെന്ന് ഭയന്ന ചീനു മറഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളോടൊപ്പം വിജി യാത്രയാകുന്നത് ചീനു കണ്ണീരോടെ നോക്കി നിൽക്കുന്നു.

തന്റെ മകളെ ചീനു തട്ടിക്കൊണ്ടു വന്നതല്ലെന്നും അവനവളെ സംരക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസുകാരെ ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കുന്നു. തനിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും ചീനുവിനെ വെറുതെ വിടണമെന്നും അഭ്യർത്ഥിക്കുന്നു. പോലീസുകാർ മടങ്ങിപ്പോകുന്നു. അതിനു പിന്നാലെ മാതാപിതാക്കളോടൊപ്പം ലക്ഷ്മി എന്ന വിജയും. ചീനു അവരുടെ കാറിന്റെ പിന്നാലെ ഓടാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ പരാജയപ്പെടുന്നു. വിജയും മാതാപിതാക്കളും കോവിലിൽ തൊഴുത ശേഷം ട്രെയിനിൽ മദ്രാസിലേക്ക് പോവുകയാണെന്ന് വൈദ്യരിൽ നിന്നും ചീനു മനസ്സിലാക്കുന്നു. ഹൃദയവേദനയോടെ അയാൾ അവൾക്ക് പിന്നാലെ ഓടുന്നു. ലക്ഷ്മി എന്ന ചീനുവിനെ മാതാപിതാക്കൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവർക്ക് പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ ഒരു വാഹനം തട്ടി ചീനു ചെളിയിലേക്ക് വീഴുകയും അയാൾക്ക് കാലിന് പരിക്കേൽക്കുകയും ചെയ്യുന്നു. എന്നാൽ വിജിയോടുള്ള സ്നേഹനിമിത്തം അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് മുറിവേറ്റ ശരീരവുമായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ദേഹമാസകലം ചെളിയും മുറിവിൽ നിന്നുള്ള ചോരയുമായി ചീനു തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ വിജിയെ തിരയുന്നു. അപ്പോഴേക്കും അവൾ ട്രെയിനിനുള്ളിൽ കയറിക്കഴിഞ്ഞിരുന്നു. ട്രെയിൻ പുറപ്പെടാൻ സമയമാകുന്നു. ചീനു ജനാലയിലൂടെ സന്തോഷവതിയായിരിക്കുന്ന വിജിയെ കാണുന്നു. അയാൾ അവളെ പേര് വിളിച്ച് കരയുന്നു. അവൾ അയാളെ കാണുന്നുണ്ടെങ്കിലും ഓർമ്മകൾ തിരികെ കിട്ടിയ അവൾക്ക് അയാളെ മനസ്സിലാകുന്നതേയില്ല. തന്നോടുള്ള അവളുടെ ഓർമ്മകൾ തിരികെ എത്തിക്കുവാനുമായി അയാൾ അവൾക്ക് മുന്നിൽ മുൻപ് കാട്ടിയിരുന്ന കുരങ്ങിന്റെ ഗോഷ്ടികൾ കാണിക്കുന്നു. എന്നാൽ ഇതൊന്നും വിജിയിൽ യാതൊരു ചലനവും സൃഷ്ടിക്കുന്നില്ല. ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങുകയാണ്. അയാൾ വീണ്ടും അവളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ കുരങ്ങിന്റെ ഗോഷ്ടികൾ ചെയ്ത് കാണിക്കുന്നു. ഓടി തുടങ്ങുന്ന ട്രെയിനിന് പിന്നാലെ അത്തരം ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് അയാൾ നടക്കുമ്പോൾ അവൾ തന്റെ മുന്നിലൂടെ ഓടുന്നത് ഏതോ ഭ്രാന്തനാണ് എന്ന് കരുതി കയ്യിലിരിക്കുന്ന ഭക്ഷണപ്പൊതി അയാൾക്ക് നേരെ എറിയുന്നു. പരിക്കേറ്റ ശരീരവും തകർന്ന മനസ്സുമായി ചീനു ട്രെയിനിനോടൊപ്പം നീങ്ങുന്നു. ഒരു ഇരുമ്പ് തൂണിൽ തട്ടി മറിഞ്ഞു വീണിട്ടും അയാൾ മുറിവേറ്റ കാലുമായി ട്രെയിനിനോടൊപ്പം ഓടുന്നു. ട്രെയിൻ പൊയ്ക്കൊണ്ടേയിരുന്നു. നിറ കണ്ണുകളോടെ ചീനുവും മഴ പെയ്തു തോർന്ന ആ സന്ധ്യയിൽ ചീനു ഹൃദയം തകർന്ന് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുന്നിടത്ത് മൂന്നാം പിറയി പൂർണ്ണമായി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം.

0: ഇത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1, +2 ക്ലാസുകൾക്ക് ISE, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054. കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
2: ദ റിയൽ ഗൈഡ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മാച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: is Radio Santanam 90.4 FM. Stay tuned. ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089493559 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. വേണുനാഗവള്ളി ധാരാളം സിനിമകളിലൊക്കെ അഭിനയിച്ച് തിരക്കായി നിൽക്കുന്ന സമയം. അപ്പോൾ ഒരാഗ്രഹം, ഒരു സിനിമ സംവിധാനം ചെയ്താൽ എന്താ? തിരക്കഥ സ്വന്തമായി തയ്യാറാക്കുന്നു. ഗാനങ്ങളുടെ ഈരടികൾ രചിക്കാൻ വിശ്വകവി ONV കുറുപ്പിനെയും സംഗീത സംവിധായകനായി രവീന്ദ്രൻ മാസ്റ്ററേയും തീരുമാനിക്കുന്നു. തിരുവനന്തപുരത്തെ വേണുവിൻ്റെ വീട്ടിൽ വച്ച് പടത്തിൻ്റെ പേര് ആദ്യം പറയുന്നു, സുഖമോ ദേവി. എന്നിട്ട് ഗാനസന്ദർഭം പറഞ്ഞു കൊടുക്കുന്നു വേണു. മോഹൻലാലും ശങ്കറും ജഗതിയും ഉർവശിയും ഗീതയുമൊക്കെയുള്ള ഒരു കൊച്ചു ചിത്രം. സ്നേഹ സൗഹൃദങ്ങളുടെ പറുദീസ. പ്രധാന കഥാപാത്രങ്ങൾ ശങ്കറിൻ്റെ നന്ദനും മോഹൻലാലിൻ്റെ സണ്ണിയും. ശങ്കറിൻ്റെ നന്ദൻ പാട്ടിൻ്റെ ശബ്ദമാണെങ്കിൽ മോഹൻലാലിൻ്റെ സണ്ണി അതിൻ്റെ സംഗീതവും വരികളുമാണ്. നന്ദൻ ശാന്തമായ ഒരു തടാകമെങ്കിൽ സണ്ണി ആർത്തലകച്ചൊഴുകുന്ന ഒരു കാട്ടാറാണ്. നന്ദേട്ടൻ ഒരു ഭീരുവാണല്ലോ എന്ന് തൻ്റെ പ്രണയം വെളിപ്പെടുത്താൻ ഭയക്കുന്ന നന്ദനോട് ഉർവശിയുടെ ദേവി ചോദിക്കുന്നുണ്ട്. അതേസമയം ആരെയും ഭയക്കാതെ ഗീത എന്ന തൻ്റെ താരയെ ബൈക്കിന് പിറകിലിരുത്തി ഒരു കാറ്റുപോലെ പറന്നലഞ്ഞ് പ്രണയിക്കുന്ന ധീരനാണ് സണ്ണി എന്ന മോഹൻലാൽ. താരയെ ഒരു ബാറിൽ കൊണ്ടുപോയി ഇരുത്തിക്കൊണ്ട് പോലും സണ്ണി സംസാരിക്കുന്നുണ്ട്. ONV പാട്ടിൻ്റെ പല്ലവി എഴുതി കൊടുക്കുന്നു. പല്ലവി വായിച്ച വേണുനാഗവള്ളിയും രവീന്ദ്രൻ മാസ്റ്ററും മുഖത്തോട് മുഖം നോക്കുന്നു. ONV എഴുതിയത് ഇത്രമാത്രം, സുഖമോ ദേവി. വേണുനാഗവള്ളിക്ക് ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാട്ടാതെ പറഞ്ഞു, ഇത് സിനിമയുടെ പേരല്ലേ, പല്ലവി എഴുതു സാറേ. ഇത് കേട്ട് ONV പേപ്പർ തിരിച്ചു വാങ്ങി പല്ലവി എഴുതി കൊടുക്കുന്നു. പേപ്പർ വാങ്ങി നോക്കിയ വേണുനാഗവള്ളിയും രവീന്ദ്രൻ മാസ്റ്ററും കണ്ടത് സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി എന്ന് മാത്രം നിരനിരയായി എഴുതി വച്ചിരിക്കുന്ന ONV-യെയാണ്. അതെ, പല്ലവിയിൽ ഒരേ ഒരു വാക്കുള്ള മലയാള സിനിമാ ഗാനം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ആ സൂപ്പർ ഹിറ്റ് ഗാനം സുഖമോ ദേവി, സുഖമോ ദേവി എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് തിരിച്ചു വരാം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ദ്രനീലിമയോലും ഈമിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. മലയാള സാഹിത്യകാരനവർ എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം വൈശാലിയിൽ കെ എസ് ചിത്ര പാടിയ അതിപ്രശസ്തമായ ഗാനം. വൈശാലിയുടെ കഥ പുരാണങ്ങളിൽ നിന്നെടുത്തിട്ടുള്ളതിനാലും പുരാണങ്ങൾ വടക്കു നിന്നും വന്നിട്ടുള്ളതിനാലും ഇന്ദ്രനീലിമയോലും എന്ന ഗാനത്തിൽ ദ്രാവിഡ മലയാള വാക്കുകളല്ല, മറിച്ച് സംസ്കൃതജന്യ വാക്കുകളാണ് ഗാനരചയിതാവായ വിശ്വകവി ഒ എൻ വി കുറുപ്പ് നിർലോഭം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ദ്രനീലം, ഹൃദയം, കുന്തലത, വർഷം, മയൂരം, ഹർഷാശ്രു, മധുകരം, കോകിലം, ഹംസം, വാഹിനി, ജ്യോത്സ്ന, അങ്ങനെ നിരവധി വാക്കുകൾ. പാട്ടിൻ്റെ ചരണത്തിൽ ആദ്യ വരികൾ ഇങ്ങനെ: ചിത്രാ നക്ഷത്രമിന്നു രാവിൽ ശീതാംശുവിനോടൊത്തുചേരുവാനോടി അണഞ്ഞതെന്തേ? എന്താണിതിൻ്റെ അർത്ഥം? ഒരിക്കൽ ഒരു ഗാനാസ്വാദകൻ ഈ പാട്ടെഴുതിയ ഒ എൻ വിയോട് തന്നെ നേരിട്ട് ചോദിച്ചു, ഈ വരികളുടെ അർത്ഥം എന്താണ്? ഒ എൻ വി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ശീതാംശു എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. ശീതം, തണുപ്പ്, കർപ്പൂരം എന്നൊക്കെ അർത്ഥം. അംശു എന്ന് പറഞ്ഞാൽ പ്രകാശകിരണം. ശീതാംശുവിനപ്പോൾ കുളിർമയുള്ള പ്രകാശം പകരുന്നവൻ എന്നോ കർപ്പൂരവെണ്മയോടെ പ്രകാശിക്കുന്നവനെന്നോ അർത്ഥം പറയാം. ചിത്രാനക്ഷത്രം ചന്ദ്രനോടൊത്ത് ചേരുന്നതാണ് ചൈത്ര പൗർണമി. ചിത്രാനക്ഷത്രം ചന്ദ്രനോട് ഇണചേരാൻ ഓടിയണയുന്നു. ചിത്രയുടെ മുഴുവൻ പേര് ചിത്രാചന്ദ്രൻ എന്നാണ്. അതായത് ചിത്തിര നക്ഷത്രം ചന്ദ്രന്റെ ഭാര്യയാണ്. സിനിമയിൽ ഈ പാട്ടിലൂടെ വൈശാലി ഋഷ്യശൃംഗനെ തന്നിലേക്ക് ആകർഷിക്കപ്പെടണം, കാമപൂരിതനാക്കണം. അതാണ് സന്ദർഭം. തമാശ രൂപേണ ഒ എൻ വി ചന്ദ്രന്റെ മറ്റൊരു കഥയും പങ്കുവയ്ക്കുന്നു. ചിത്രയുടെ 26 സഹോദരിമാരും ചന്ദ്രന്റെ ഭാര്യമാരാണ്. ഈ 27 പേരും ദക്ഷമുനിയുടെ മക്കൾ. ഇത്രയധികം ഭാര്യമാരുണ്ടെങ്കിലും ചന്ദ്രൻ അവരിൽ സന്തതികളില്ല. തൻ്റെ 27 ഭാര്യമാരെയും ഒരുപോലെ കണക്കാക്കാം എന്ന് അമ്മാവിയപ്പനായ ദക്ഷന് ചന്ദ്രൻ വാക്കുകൊടുത്തിരുന്നു. എന്നാൽ രോഹിണി നക്ഷത്രത്തോട് കൂടുതൽ സ്നേഹം കാണിക്കുക വഴി ചന്ദ്രൻ ഈ വാക്ക് തെറ്റിച്ചു. അമ്മാവിയപ്പൻ ഒരു ശാപം വെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് തൻ്റെ 27 ഭാര്യമാരിൽ ചന്ദ്രന് മക്കളില്ലാതെ പോയത്. ബഹുഭാര്യാത്വത്തിൽ മാത്രമല്ല, വിവാഹേതര ബന്ധത്തിലും വിശ്വസിച്ചിരുന്ന അത്രേ ചന്ദ്രൻ. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയുമായിട്ടായിരുന്നു ചന്ദ്രന്റെ ഉളിസേവ. ആ ബന്ധത്തിൽ പിറന്ന കുഞ്ഞാണ് ബുധൻ. നമുക്ക് ഗാനം ആസ്വദിക്കാം. ബോംബെ രവിയുടെ സംഗീതത്തിൽ പിറന്ന അനശ്വര ഗാനം ഇന്ദ്രനീലിമയോലും ഈ മെഴിപ്പൊയ്കകളിൽ എന്ന് തുടങ്ങുന്ന ആ

0: birthday.
1: നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ തിളങ്ങിയ ശേഷമാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. ആദ്യം തിരക്കഥയിൽ തുടങ്ങി, പിന്നീട് സംവിധാന മേഖലയിൽ കൈവയ്ക്കുന്നു. അവിടെയും വിജയക്കൊടി പറപ്പിക്കുന്നു അദ്ദേഹം. പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, അകാലത്തിൽ അന്തരിച്ചുപോയ അതുല്യ പ്രതിഭ പി പത്മരാജനെ കുറിച്ചാണ്. സാഹിത്യ ലോകത്ത് നിന്ന് സിനിമാ രംഗത്തേക്ക് കയറി, തിരക്കഥ ഒരുക്കുന്നതും സംവിധാനം ചെയ്യുന്നതുമായ എല്ലാ സിനിമകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അടുത്ത ഒരു ചിത്രം ഒരുക്കുന്നതിനെ കുറിച്ച് പത്മരാജൻ ചിന്തിക്കുന്നു. 1992 ഒരു റൊമാൻറിക് ഫാൻറ്റസി ചിത്രം. സിനിമയുടെ പേര് ഞാൻ ഗന്ധർവൻ. കഥയും തിരക്കഥയും റെഡിയാക്കിയ ശേഷം തൻ്റെ സിനിമയുടെ വിശേഷങ്ങൾ പറയാനായി സംവിധായകൻ ഐ വി ശശിയെ വിളിക്കുന്നു പത്മരാജൻ. പടത്തിൻ്റെ തീമും സന്ദർഭവും പറഞ്ഞു കേൾപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ഗന്ധർവൻ ഭൂമിയിലെ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാവുന്നതും അതറിഞ്ഞ ദേവലോകം തങ്ങളുടെ ആചാരരീതികൾ തെറ്റിച്ച ഗന്ധർവനെ പുറത്താക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. തീമറിഞ്ഞ ഐ വി ശശി പത്മരാജനെ വിലക്കുന്നു. വേണ്ട, ഒരിക്കലും ഇത്തരം ഒരു പ്രമേയം സിനിമയിൽ എടുക്കരുത്, അത് സംവിധായകൻ്റെ ജീവൻ ആപത്താണ്. ഈ സിനിമ സംവിധാനം ചെയ്യരുത്. ഇത് കേട്ടപ്പോൾ പത്മരാജൻ ചിരിച്ചു തള്ളി. തൻ്റെ ചിത്രത്തിൻ്റെ കഥാതന്തു വീട്ടിൽ തൻ്റെ സഹധർമ്മിണി രാധാലക്ഷ്മിയോട് പറയുന്നു പത്മരാജൻ. കഥ കേട്ട രാധാലക്ഷ്മിയും പറയുന്നു, ഈ ചിത്രം നമുക്ക് വേണ്ട, ഗന്ധർവൻ്റെ കഥ സിനിമയാക്കണ്ട, നമുക്ക് ദോഷം വരുത്തി വയ്ക്കും. സാധാരണ ഗന്ധർവൻ്റെ കഥ ആരും സിനിമയാക്കാറില്ല. അങ്ങനെ സിനിമയെടുക്കുന്നവർക്കെല്ലാം അനിഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ. ഏതു കാര്യത്തിലും ദൃഢനിശ്ചയക്കാരനായ പത്മരാജനാണോ ഭാര്യയുടെ വാക്കുകൾ കേട്ട് കുലുങ്ങുന്നത്? ചിത്രത്തിന് ഗാനങ്ങൾക്ക് കൈതപ്പുറം ഈരടികൾ ഒരുക്കുന്നു. ജോൺസൺ അതിമനോഹരമായി ഈണമിടുന്നു. മഹാഭാരതം ഫെയിം നിതീഷ് ഭരദ്വാജ് ഗന്ധർവനായും വൈശാലി ഫെയിം സുവർണ നായികയുമായ ചിത്രം പുറത്തിറങ്ങുന്നു. പടവും അതിലെ ഗാനങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അന്ധവിശ്വാസമെന്നോ വിധിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പേരിട്ട് വിളിക്കാം. ഞാൻ ഗന്ധർവൻ എന്ന സിനിമ റിലീസായി 2 ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജൻ നമ്മോട് എന്നേക്കുമായി വിട പറയുന്നു. നമുക്ക് കേൾക്കാം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ആലാമിന മികവിൽ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് തുടങ്ങുന്ന ഗാനം.

0: tuned for exciting programs and magical music.
1: നമ്മൾ വീണ്ടും വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു സംഗീത സംവിധായകനാകാനല്ല അദ്ദേഹം മോഹിച്ചത്, ഒരു ഗായകനാവാനായിരുന്നു സ്വപ്നം. അങ്ങനെ ഗായകനാകാൻ വേണ്ടി മദ്രാസിൽ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പടിവാതിൽക്കൽ പോയി ഒരു ചാൻസിന് വേണ്ടി നടന്ന ആളായിരുന്നു രവീന്ദ്രൻ. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി. ആടിക്കളിയടാ കൊച്ചുരാമ എന്നൊക്കെയുള്ള ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. പക്ഷേ അതിലൊന്നും ശോഭിക്കാൻ രവീന്ദ്രന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വിവാഹം നടന്നു. ശേഷം ആ സമയത്തൊരു വരുമാന മാർഗമായി ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ കാലത്ത് ഒരു ഫേമസ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി. 1970s അന്നത്തെ മെയിൻ ഹീറോ ആയ രവികുമാറിന് ധാരാളം ചിത്രങ്ങളുള്ള സമയം. ഡബ്ബിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ പക്കാ മാച്ച്. അങ്ങനെ രവികുമാർ നിറഞ്ഞാടിയ സിനിമകളിൽ രവീന്ദ്രൻ ശബ്ദമായിരുന്നു നൽകിയത്. അങ്ങാടി എന്ന ജയൻ സിനിമയിൽ രവീന്ദ്രന്റെ ശബ്ദം രവികുമാറിന് തിളക്കമേകി. പിന്നീട് നടൻ ശങ്കർ അഭിനയിച്ച പല സിനിമകളിലും ശങ്കറിനും ശബ്ദം കൊടുത്തത് രവീന്ദ്രനായിരുന്നു. തെലുങ്കിൽ കമലഹാസൻ അഭിനയിച്ച സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോൾ രവീന്ദ്രനായിരുന്നു ശബ്ദം കൊടുത്തത്. 1979 സൂപ്പർ ഹിറ്റ് സംവിധായകൻ ശശികുമാർ ചൂള എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു. പാട്ടുകൾ എഴുതാൻ അന്നത്തെ പുതുമുഖ കവി സത്യനന്ദിക്കാടിനെ ശശികുമാർ ഏൽപ്പിക്കുന്നു. അന്ന് സത്യനന്ദിക്കാട് സിനിമാ സംവിധാനം ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇനി ഒരു സംഗീത സംവിധായകനെ വേണം. ആരുടെയോ ശുപാർശയിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഗായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായ രവീന്ദ്രനെ ഈണമൊരുക്കാൻ ഏർപ്പാടാക്കുന്നു. രവീന്ദ്രന്റെ സംഗീതത്തിൽ ആദ്യ ഗാനം പുറത്തിറങ്ങുന്നു, താരകയെ മിഴിയിതളിൽ എന്ന് തുടങ്ങുന്ന ഗാനം. അതോടെ രവീന്ദ്രൻ മലയാള സിനിമയുടെ അഭിവാജ്യമായ സംഗീത സംവിധായകനാവുന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ. ഇന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാത്ത ഒരു മലയാളിയുമില്ല. ആളിന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ പ്രിയങ്കരനായ രവീന്ദ്രൻ മാഷ്. നമുക്ക് ആസ്വദിക്കാം താരകയെ നിൻ മിഴിയിതളിൽ എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: സൗഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവര സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ സർക്കാർ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 2 വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാ

0: സേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
1: ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് രണ്ടു ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. 27 നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28 കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ടു ദിവസം അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകുന്നതിനു മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമം പാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 കൃഷി. 1 കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും. കൊയ്തെടുത്ത നെല്ലുകൾ ഉണങ്ങുന്നതിനും സംഭരിക്കുന്നതിനുമായി പ്രത്യേക ഒരുക്കങ്ങളും കർഷകർ പൂർത്തിയാക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത പുനർനിർമ്മാണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും കായലോര ടൂറിസവും പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് യാത്ര ദുരിതപൂർണമാക്കി. ദേശീയപാത നവീകരണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 100+ വീടുകളിൽ വെള്ളം കയറി. കായലോര ടൂറിസം മേഖലയെയും മഴ ബാധിച്ചിട്ടുണ്ട്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 ഉച്ചയ്ക്ക് 3:30 മുംബൈ വാങ്ഖഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന 2 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25 ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരം ജിയോവാനി 80 പെരിക്കാർഡാണ് ജോക്കോവിച്ചിന്റെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 116,640 രൂപയും ഗ്രാമിന് 14,580 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് ടൗൺഷിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് കൃഷിമന്ത്രി T.സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പുലർച്ചെ 3 അപകടം. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ പൊള്ളരേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യത ഏറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ

0: കുട്ടിക്ക് കൂടി ഷിഗല്ലാ രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി. കേന്ദ്ര സർക്കാർ രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം ജൂലൈ 1

0: മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I'm also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക 1-ാം നമ്പർ താരങ്ങളായ ജാനിക് സിന്നറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്താൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2-ാമതും കോൺഗ്രസ് 3-ാമതും തൃണമൂൽ കോൺഗ്രസ് 4-ാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനിത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. GST കമ്മീഷണറായി PB നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന്

0: ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
3: ഇത്തിരി നേരം പക്ഷേ
4: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
5: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
6: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
7: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

അവന്റെ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് വലിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴാണ് ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: ആഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോട്.

0: ഒപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

1989 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ചുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി അധിഷ്ഠിത വിവേചനവും അസ്പൃശ്യതയും ഇല്ലാതാക്കുന്നതിനായി ഭരണഘടന രൂപീകരിച്ചപ്പോൾ പ്രത്യേകമായി ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു. അതാണ് ഭരണഘടനയിലെ Article 17. തുടർന്ന് അസ്പൃശ്യതയെ ശിക്ഷാർഹമായ കുറ്റമാക്കാൻ 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന നിയമവും കൊണ്ടുവന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അപമാനങ്ങളും പല ഭാഗങ്ങളിലും തുടരുകയായിരുന്നു. ഭൂമി കൈവശപ്പെടുത്തൽ, സാമൂഹിക ബഹിഷ്കരണം, പൊതു ഇടങ്ങളിൽ പ്രവേശനം നിഷേധിക്കൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയ ഗുരുതരമായ സംഭവങ്ങൾ വർദ്ധിച്ചതോടെ കൂടുതൽ ശക്തമായ നിയമ സംരക്ഷണം ആവശ്യമായി വന്നു. ഈ സാഹചര്യത്തിലാണ് 1989 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഈ നിയമത്തിന്റെ ലക്ഷ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന പ്രത്യേക സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളെ തടയുകയും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യുന്നതാണ്. ഈ നിയമത്തിന്റെ 2 പട്ടികജാതിയിലും പട്ടികവർഗത്തിലും ഉൾപ്പെട്ട വ്യക്തികൾക്കെതിരെ നടത്തപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും അതിക്രമങ്ങളെയും നിർവചിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് പട്ടികജാതി പട്ടികവർഗ വ്യക്തിയെ ജാതി പറഞ്ഞ് പൊതുവേദിയിൽ അപമാനിക്കൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ, ശാരീരിക ആക്രമണം, പരിക്കേൽപ്പിക്കൽ, ഭൂമി അല്ലെങ്കിൽ സ്വത്ത് ബലമായി കൈവശപ്പെടുത്തൽ, വീടുകൾ കത്തിക്കൽ നശിപ്പിക്കൽ, സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ നടത്തൽ, പൊതുസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, കിണറുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് തടയൽ, സാമൂഹിക ബഹിഷ്കരണം അല്ലെങ്കിൽ നിർബന്ധിത അപമാനകരമായ പ്രവൃത്തികൾ ചെയ്യിക്കൽ, ജീവനോപാധി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പീഡിപ്പിക്കൽ എന്നിവയാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഈ നിയമപ്രകാരം അത്യാചാരം അഥവാ അട്രോസിറ്റി എന്ന നിലയിൽ കണക്കാക്കി കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷയും പ്രത്യേക കോടതികളിലൂടെയുള്ള വിചാരണയും നിർദ്ദേശിച്ചിരിക്കുന്നു. 3 ഈ നിയമത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്താൻ സാധ്യതയുള്ള വ്യക്തികളെ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിൽ നിന്ന് പുറത്താക്കാനുള്ള എക്സ്റ്റേൺമെന്റ് അധികാരം ഭരണകൂടത്തിന് നൽകുന്നു. ഒരു വ്യക്തി ഇത്തരം അതിക്രമങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവനാണെന്ന് ജില്ലാ മജിസ്ട്രേറ്റിന് തോന്നുന്ന പക്ഷം ആ ആളിനെ ആ പ്രദേശത്ത് നിന്ന് അനിശ്ചിത കാലത്തേക്ക് പുറത്താക്കാനും അവിടെ പ്രവേശിക്കുന്നത് വിലക്കാനും ഉത്തരവിടാം. ഈ വ്യവസ്ഥയുടെ ലക്ഷ്യം SC ST സമൂഹങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മുൻകൂട്ടി തടയുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമ കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥ ഈ നിയമത്തിന്റെ 4 നിഷ്കർഷിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതിയുടെ അനുമതിയോടെ ഒരു സെഷൻസ് കോടതിയെ പ്രത്യേക കോടതിയായി പ്രഖ്യാപിക്കാം. ഈ കോടതികൾക്ക് SC ST അതിക്രമ കേസുകൾ ത്വരിതഗതിയിൽ

0: വരെ അല്ലെങ്കിൽ അതിലധികം തടവ് പിഴശിക്ഷയും കൂടെ നൽകാം. ഗുരുതരമായ കുറ്റങ്ങൾക്കായി കൂടുതൽ കാലത്തെ തടവ് ശിക്ഷയും ലഭിക്കാം. എന്നാൽ സമീപകാലത്ത് സുപ്രീം കോടതി ഈ നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രധാന വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. SC ST നിയമപ്രകാരം കുറ്റം ചുമത്തുമ്പോൾ ജാതി അടിസ്ഥാനത്തിലുള്ള അപമാനിക്കാനുള്ള ഉദ്ദേശം, കാസ്റ്റ് ബേസ്ഡ് ഇന്റന്റ് വ്യക്തമായി തെളിയിക്കപ്പെടണം. വെറും തർക്കമോ സാധാരണ അപമാനമോ മാത്രമുണ്ടെങ്കിൽ അത് സ്വതേ ഈ നിയമത്തിലെ കുറ്റമായി കണക്കാക്കാൻ കഴിയില്ല. ചില വകുപ്പുകൾ പ്രകാരം കൃത്യം പൊതു കാഴ്ചയിൽ പബ്ലിക് വ്യൂവിൽ നടന്നിരിക്കണം. സ്വകാര്യ സ്ഥലത്ത് നടന്ന സംഭവം ചിലപ്പോൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരാതിരിക്കും. സംക്ഷിപ്തമായി പറയുമ്പോൾ, സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് SC ST നിയമം പീഡിത സമൂഹങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തമായ നിയമമാണെങ്കിലും അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ തെളിയിക്കപ്പെടുമ്പോഴേ അത് പ്രയോഗിക്കാനാവൂ എന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി രൂപപ്പെടുത്തിയ SC ST അതിക്രമങ്ങൾ തടയൽ നിയമം സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കവും ദുർബലവുമായ വിഭാഗങ്ങൾക്ക് നിയമപരമായ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യം നേടാനായുള്ളതാണ്. അതിനാൽ ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ ശരിയായി മനസ്സിലാക്കുകയും സാമൂഹ്യ നീതി നിലനിർത്താൻ എല്ലാവരും സഹകരിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിപാദ്യം ഇവിടെ സമാപിക്കുന്നു. ഇത് ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089493559 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

ശൃംഗാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. ഏപ്രിൽ 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
1: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദ റിയൽ ഗൈഡ്.
2: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
3: അടിപൊളിയല്ലേ?
2: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ CR ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചൊവ്വാദോഷവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ഒരുപാട് പേരുടെ സ്വഭാവം ഒരുപോലെയാണോ അതോ വിഭിന്നമാണോ, നക്ഷത്രത്തെ ആസ്പദമാക്കിയാണോ ഓരോ വ്യക്തികളുടെയും സ്വഭാവം എന്നതും, അതുപോലെ തന്നെ ദശാസന്ധി സമയത്ത് വിവാഹം നടത്താൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് സാറ് മറുപടി തന്നുകൊണ്ടിരുന്നത്. ഇന്ന് വിവാഹം വൈകുന്നത് ജാതകദോഷം കൊണ്ടാണോ അതോ നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണോ, ഇങ്ങനെ ജാതകപ്രകാരം വിവാഹം നടക്കാൻ നമ്മൾ ഈ സാധ്യതകളൊക്കെ നമ്മുടെ ആ സമയം നോക്കി അറിയാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനാണ് സാറിനോട് ചോദിക്കുന്നത്.
1: ജാതകപ്രകാരം വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയം അല്ലെങ്കിൽ വിവാഹയോഗമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ?
0: അതെ,
1: അത് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. യുവതി യുവാക്കളുടെ വിവാഹം വൈകുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ മിക്ക കുടുംബങ്ങളിലും ഉണ്ടാകാറുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് കുടുംബപരവും സാമ്പത്തികവും ഒക്കെയായ കാരണങ്ങൾ സാഹചര്യങ്ങൾ ഒക്കെ കൊണ്ടാവാം. പക്ഷെ ഇവയൊന്നും ഇല്ലാത്തപ്പോഴും വിവാഹ വിളംബം ഉണ്ടാകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഒരുപാട് പേര് എല്ലാ ജ്യോതിഷികളെയും സമീപിക്കാറുണ്ട്, വിവാഹം നടക്കുന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു തടസ്സവുമില്ല, പെൺകുട്ടിക്ക് തടസ്സമില്ല, അല്ലെങ്കിൽ ഇപ്പം പയ്യന് തടസ്സമില്ല, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്, ധനമുണ്ട്, കുടുംബമഹിമയുണ്ട്. അങ്ങനെ ഒരു വിവാഹത്തിന് നമ്മൾ കണക്കിലെടുക്കുന്ന എല്ലാ ഘടകങ്ങളും ഉള്ള ആളുകൾക്ക് പോലും വിവാഹ വിളംബം ഉണ്ടാകാറുണ്ട്, വിവാഹത്തിന് കാലതാമസം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ജ്യോതിഷപരമായ കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ട ആവശ്യം. ചില പ്രത്യേക ഗ്രഹസ്ഥിതികൾ വിവാഹം വൈകാൻ കാരണമാകുമെന്നാണ് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത്. അതിൽ പ്രധാനം ശനി, ചൊവ്വ, രാഹു മുതലായവയുടെ സ്വാധീനമാണ്. ശനിയുടെ സ്വാധീനം തൊട്ടു തുടങ്ങിയാൽ ശനി 7-ഭാവത്തെയോ അല്ലെങ്കിൽ 7-ഭാവാധിപനെയോ നോക്കുന്നതോ അവിടെ നിൽക്കുന്നതോ വിവാഹം വൈകിപ്പിക്കാൻ പ്രധാന കാരണമാണ്. ശനി എന്തിനേയും സാവധാനത്തിലാക്കുന്ന ഗ്രഹമാണ് എന്നുള്ളതാണ് അതിന് കാരണം. പിന്നീട് നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ചൊവ്വാദോഷമാണ്. ചൊവ്വ പലപ്പോഴും വിവാഹ ആലോചനകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിനെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം വരുന്നത് രാഹു കേതുക്കളാണ്. 7-ലോ 8-ലോ നിൽക്കുന്ന രാഹു അല്ലെങ്കിൽ കേതു അപ്രതീക്ഷിതമായി വിവാഹം മുടങ്ങിപ്പോകാനോ, ഇവിടെ മുടങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നിശ്ചയിച്ച സ്ഥിതിയിലെത്തിയ വിവാഹം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതായി പോകാനോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ വിവാഹം നീണ്ടുപോകാനോ കാരണമായേക്കാം. വ്യാഴത്തിൻ്റെ ബലം, ഗുരുബലം എന്ന് നമ്മൾ പറയും. ഗുരുബലം വിവാഹ സമയത്തിൽ അതിൻ്റെ സുഗമമായ വിവാഹത്തിൻ്റെ സുഗമമായ നടത്തിപ്പിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുരു എന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ ബലം. പെൺകുട്ടികളുടെ ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ലെങ്കിലും പുരുഷന്മാരുടെ ജാതകത്തിൽ ശുക്രന് ബലമില്ലെങ്കിലും വിവാഹയോഗം വരാൻ താമസമെടുക്കും എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, പെൺകുട്ടികളുടെ ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ലെങ്കിലും പുരുഷന്മാരുടെ ജാതകത്തിൽ ശുക്രന് ബലമില്ലെങ്കിലും വിവാഹയോഗം വരാൻ താമസമുണ്ട്. ജ്യോതിഷ ഇതരമായ കാരണങ്ങൾ വധൂവരന്മാരുടെ സാഹചര്യങ്ങളും വ്യക്തിപരമായ തീരുമാനങ്ങളുമാണ്. ഇന്നത്തെ കാലത്ത് ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആൻഡ് കരിയർ ഒരു പ്രധാന പ്രശ്നമാണ്. കാര്യം വിദ്യാഭ്യാസം കഴിയണം, ജോലി കിട്ടണം, സാമ്പത്തികമായി സുരക്ഷിതരാണ്.

ണം എന്ന നിർബന്ധം കാരണം പലരും 30 വയസ്സിന് ശേഷമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ജാതകത്തിൽ വിവാഹ യോഗമുണ്ടെങ്കിൽ പോലും സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മളത് മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ കാണാറുണ്ട്. സാമ്പത്തിക ഭദ്രതയില്ലായ്മ മറ്റൊരു കാരണമാണ്. കുടുംബ ഉത്തരവാദിത്തങ്ങൾ തീർക്കാൻ വേണ്ടി വിവാഹം നീട്ടിവെക്കുന്നവർ കുറവല്ല. ഇന്നത്തെ കാലത്ത്

0: ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, എനിക്ക് യാതൊരു കുറവുമില്ല. അപ്പോൾ ഒരു കുറവുകൾ, എന്തെങ്കിലും കുറവുകളുള്ള ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കോ വേണ്ടിയിട്ട് ഞാൻ എന്തിന് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് പേർക്കുണ്ട്. വിവാഹ സമയം മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും സാധിക്കും. ജ്യോതിഷത്തിൽ ഇതിനെ വിവാഹകാല നിർണയം എന്നാണ് വിളിക്കുന്നത്. അതിന് നമ്മൾ പരിഗണനയിലെടുക്കുന്ന കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ ഗോചരമാണ്. ഗോചരം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഗ്രഹങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല, അത് ആകാശത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചാര പദത്തിൽ നമ്മൾ ജാതകത്തിലെ ഏഴാം ഭാവത്തെയോ ലഗ്നത്തെയോ വ്യാഴം ദർശിക്കുന്ന സമയത്തെയാണ് വ്യാഴത്തിൻ്റെ ഗോചര സമയം എന്ന് പറയുന്നത്. ആ സമയം, വ്യാഴം ജാതകത്തിലെ ഏഴാം ഭാവത്തെയോ ലഗ്നത്തെയോ ദർശിക്കുന്ന സമയം വിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ്. ഇതിനെയാണ് സാധാരണയായി വ്യാഴാട്ടം എന്നാണ് ചില കേരളത്തിലെ ചില ഭാഗങ്ങളിൽ വിളിക്കുന്നത്. വ്യാഴാട്ടം, അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജാതകത്തിലെ ഏഴാം ഭാവത്തിലോ ലഗ്നത്തിലോ പതിയുന്ന സമയത്താണ്. ഇത് വിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ് എന്ന് പറയുന്നു. അനുകൂല ദശയും ഒരു ഘടകമാണ്. ഏഴാം ഭാവത്തിൻ്റെ അധിപനെയോ അധിപൻ്റെയോ ശുക്രന്റെയോ വ്യാഴത്തിൻ്റെയോ ദശാകാലങ്ങൾ വരുമ്പോൾ, അതിൽ ശുക്രന്റെ ദശാകാലം പ്രത്യേകിച്ച് പുരുഷന്മാർക്കും വ്യാഴത്തിൻ്റെ ദശാകാലം സ്ത്രീകൾക്കും വരുന്ന സമയത്ത് വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദശയും അന്തർദശയും ഒക്കെ പ്രധാനമാണ്. ചുരുക്കത്തിൽ, വിവാഹം വൈകുന്നത് എല്ലായ്പ്പോഴും ഒരു ജാതക ദോഷമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷപരമായ ദോഷമായിട്ടോ കാണേണ്ടതില്ല. ചില ജാതകങ്ങളിൽ വൈകി നടക്കുന്ന വിവാഹങ്ങളാണ് കൂടുതൽ സുസ്ഥിരമായിട്ട് കാണപ്പെടാറുള്ളത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ, ശരീരവും മനസ്സും പൂർണ്ണ വളർച്ച എത്തിയ ശേഷം ഗർഭധാരണം നടക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ് എന്ന് പറയുന്നത് പോലെ, പക്വതയുള്ള പ്രായത്തിൽ വിവാഹം നടക്കുന്നത് ജ്യോതിഷപരമായ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്.
1: നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാം ഇങ്ങനെ ഓരോ വ്യക്തികളും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സാറ് എടുത്തു പറയുന്നതും. എൻ്റെ ക്വസ്റ്റ്യനുകൾക്ക് ഓരോന്നും സാറ് വളരെ വ്യക്തമായിട്ടാണ് ഉത്തരം പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ സംശയങ്ങളാണ്. വിവാഹം വൈകുന്നത് കൊണ്ടുള്ള സംശയം വരും. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ പുനർവിവാഹത്തിൽ ജാതക പൊരുത്തം നോക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ജ്യോതിഷശാസ്ത്രം എന്നത്. അപ്പം നമ്മൾ സാറി പറയുന്ന കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ മനസ്സിലുള്ള ഓരോ ചിന്തകൾക്കും ഓരോ നമ്മളുടെ ആശയങ്ങൾക്കുമൊക്കെയാണ് സാർ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് ഒരു പക്ഷേ സൂക്ഷിച്ചാൽ നമുക്ക് വളരെയധികം ഇത് ഉപകാരപ്രദമാകും. നാളെ നമ്മൾ ഒന്ന് കേട്ടങ്ങ് മറന്നു പോയാൽ, മിക്കവാറും പേർക്കും ലഗ്നം എന്താണ്, പൊരുത്തം എന്താണ്, ദശാസന്ധി എന്താണ് എന്ന് പിന്നീട് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഒന്ന് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് ഒന്നും കൂടെ ഒന്ന് കേട്ടാൽ അത് വളരെ നന്നായിരിക്കും എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അപ്പം നമുക്ക് സാറ് പറഞ്ഞു വന്നത് വിവാഹം വൈകുന്നത് ജാതകദോഷം കൊണ്ടാണോ എന്നാണ്.
0: ഈ പറഞ്ഞ ചോദ്യങ്ങൾ പലതും പല ആളുകൾ നമ്മളോട് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കാര്യം ജ്യോതിഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഒരാൾ വന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ സാങ്കത്യവും അതിനെന്താണ് മറുപടി എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കുന്നത്. പിന്നീട് നമ്മൾ ഗുരുനാഥന്മാരുമായിട്ടുള്ള ചർച്ചയിലൂടെയും അതുപോലെ ഗ്രന്ഥങ്ങളുടെ വിശകലനത്തിലൂടെയുമാണ് ഇതിനുള്ള മറുപടികൾ കണ്ടെത്തുന്നത്.
1: അതെ, ശരിക്കും പറഞ്ഞാൽ ഇത് നിത്യജീവിതവുമായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടാണ് ഭാഗ്യരാശി എന്ന ഈ പരിപാടിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സി ആർ ജയശങ്കർ സാർ നമ്മളോട് സംവദിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. അടുത്ത സാർ, നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് വിവാഹം വൈകുന്ന ജാതകദോഷം കൊണ്ടാണ് എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ലഗ്ന പൊരുത്തത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം പലരും ഇങ്ങനെ നക്ഷത്ര പൊരുത്തം മാത്രം നോക്കുന്നു, ലഗ്നപൊരുത്തമൊന്നും നോക്കാതെ വിവാഹം കഴിച്ചാൽ ദമ്പതികളുടെ ആ ഒരു വ്യക്തിത്വങ്ങൾ തമ്മിൽ, അതായത് കുടുംബ ജീവിതത്തിൽ ചേർച്ച എങ്ങനെയാണ്, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആ ഒരു സന്തോഷപ്രദവുമായ സമാധാനപൂർണവുമായ ഒരു ജീവിതമായിരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സാർ?
0: നക്ഷത്രപൊരുത്തം ഒഴിവാക്കാനാവാത്ത ഏറ്റവും പ്രാഥമികമായ പരിഗണന നൽകുന്ന ഒരു പൊരുത്തമാണ്. ലഗ്നപൊരുത്തം അത്ര തന്നെ നോക്കുന്നുണ്ടോ എന്നുള്ളത് ചില കാര്യങ്ങളിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോഴത്തെ സമയത്ത് ഒരു കുട്ടിക്ക് വളരെയധികം കല്യാണാലോചനകൾ വരുമ്പോൾ ജ്യോതിഷ ഇതരമായ പൊരുത്തങ്ങളും സ്വീകാര്യമായ ഘടകങ്ങളും ഒന്നിച്ചു വരിക എന്ന് പറയുന്നത് തന്നെ അപൂർവമാണ്. അതെല്ലാം ഒന്നിച്ചു വരുന്ന

0: കേസുകൾ മാത്രമേ അവരെ ജ്യോതിഷ പൊരുത്ത നോക്കാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു 10 കല്യാണാലോചന അല്ലെങ്കിൽ 15 20 കല്യാണാലോചന വന്നാൽ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ, അതായത് ജോലിയാവാം, സാമ്പത്തിക സ്ഥിതിയാവാം, കുടുംബ പാരമ്പര്യമാകാം, ജാതിയോ ജാതിയുടെ ഉപജാതിയോ ആകാം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ, ബന്ധു മിത്രാദികളുടെ സ്ഥിതിയൊക്കെ ആവാം, സ്വത്താവാം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ച് വരുമ്പോൾ, അതുപോലെ ശരീരഘടന എല്ലാം പരിഗണിച്ച് വരുമ്പോൾ ഈ 20 ഒരു 2 നമുക്ക് ഒരുവിധം യോജിക്കാൻ പറ്റുന്ന സാധനം. അപ്പം ഈ 2 മാത്രമേ ജ്യോതിഷിയുടെ മുന്നിൽ പരിശോധനയ്ക്കായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും 1 നോക്കാനുള്ള ഒരു പ്രഷർ ഈ വരുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതെങ്കിലും 1 ഉറപ്പായി പറയാനുള്ള ഒരു പ്രഷർ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പൊരുത്തം സാക്ഷ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പ്രഷറും നമ്മുടെ മേലുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് ലഗ്ന പൊരുത്തം ഒക്കെ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു പോകുന്നത്. പക്ഷേ ലഗ്ന പൊരുത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം അത് വ്യക്തിത്വങ്ങളുടെ പൊരുത്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നക്ഷത്രങ്ങളല്ല, ലഗ്നമാണ് അതിനേക്കാളേറെ ഒരാളുടെ വ്യക്തിത്വവും സ്വഭാവവും അതിലൊക്കെ ഏറ്റവും പ്രാധാന്യം ഉള്ളത് ലഗ്നത്തിനാണ്. അപ്പോൾ അത് വ്യക്തിത്വങ്ങളുടെ പൊരുത്തമാണ്. വ്യക്തിത്വങ്ങളുടെ പൊരുത്തം നമ്മൾക്ക് ഉറപ്പുവരുത്താതെ ഒരു വിവാഹബന്ധം നമ്മൾ അനുവദിച്ചാൽ അത് എത്രത്തോളം അവർ ഒന്നിച്ചു പോകും, എത്രത്തോളം അവരുടെ ജീവിതം സുഖകരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നക്ഷത്ര പൊരുത്തം പ്രധാനമായിട്ടും മനസ്സിൻ്റെ പൊരുത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ലഗ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരാളുടെ വ്യക്തിത്വം, ശാരീരിക പ്രകൃതം, ജീവിത വീക്ഷണം, ശീലങ്ങൾ, അയാളുടെ മൂല്യബോധം മുതലായവയെ പ്രതിനിധീകരിക്കുന്നു. ഇതെല്ലാം ദാമ്പത്യ ജീവിതത്തിലെ നല്ല ദാമ്പത്യ ജീവിതത്തിന് അവിഭാജ്യമായ ഘടകങ്ങളാണ്. ലഗ്നപൊരുത്തം നോക്കാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 ജീവിത വീക്ഷണത്തിലെ വൈരുദ്ധ്യമാണ്. ഉദാഹരണത്തിന്, ഒരാൾ ചിങ്ങൻ ലഗ്നമാണെങ്കിൽ അദ്ദേഹത്തിന് ഭരിക്കാൻ താല്പര്യമുള്ള സ്വഭാവം ഉണ്ടാകും. മറ്റുള്ളവരുടെ മേൽ മേധാവിത്വം പുലർത്താനുള്ള ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടാകും. പങ്കാളി മേടം ലഗ്നമായാൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്വഭാവം ഉണ്ടാകും. അതായത് അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അദ്ദേഹം ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ പോവുക, സ്വന്തം തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇരുവരും തമ്മിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലഗ്നങ്ങൾ തമ്മിൽ ശത്രുതയിലാണെങ്കിൽ ജീവിത ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇത് ദാമ്പത്യ സൗഖ്യത്തെ സ്വാധീനിക്കും. അത് മോശമായി ബാധിക്കും. കാരണം അവരുടെ അഭിരുചികളും അവർ ജീവിതത്തിൽ വലുതായി കാണുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. നമ്മൾ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, അച്ചിക്ക് കൊഞ്ചുപക്ഷം, നായർക്ക് ഇഞ്ചിപക്ഷം എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ലഗ്നങ്ങൾ തമ്മിൽ പൊരുത്തം ഇല്ല എന്നുണ്ടെങ്കിൽ അച്ചിക്ക് ഇഞ്ചിപക്ഷവും നായർക്ക് കൊഞ്ചുപക്ഷവുമായിരിക്കും. ചിന്താഗതിയിലെ വ്യത്യാസം നോക്കണം. ലഗ്നാധിപന്മാർ പരസ്പരം മിത്രങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് വ്യാഴവും സൂര്യനുമാണെങ്കിൽ ദമ്പതികൾക്ക് പരസ്പരം ആദരവും ധാരണയും ഉണ്ടാകും. എന്നാൽ ലഗ്നാധിപന്മാർ ശത്രുക്കളാണെങ്കിൽ, ഉദാഹരണത്തിന് സൂര്യനും ശനിയുമാണെങ്കിൽ ഓരോ കൊച്ചുകാര്യത്തിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആരോഗ്യവും ശാരീരികമായ പൊരുത്തവും അതിനകത്തൊരു ഘടകമാണ്. ലഗ്നപൊരുത്തം ശാരീരികമായ ആകർഷണത്തെയും ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. ദമ്പതികളുടെ ലഗ്നാധിപന്മാർ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ പരസ്പരം നിന്നാൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കുമ്പോൾ നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ജ്യോതിഷ ആചാര്യന്മാരും അങ്ങനെ തന്നെ പറയുന്നു. ലഗ്നപൊരുത്തം നോക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറഞ്ഞാൽ, 1, ദാമ്പത്യ ബന്ധത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. കാരണം നക്ഷത്ര പൊരുത്തം കൊണ്ട് സ്നേഹമുണ്ടാകാം, പക്ഷേ ലഗ്നപൊരുത്തമുണ്ടെങ്കിലേ ആ ബന്ധത്തിന് ദീർഘകാലം ഉറച്ചു നിൽക്കാൻ ആവശ്യമായ പക്വത ലഭിക്കൂ. ലഗ്നം ജീവിതത്തിൻ്റെ കർമ്മങ്ങളെയും സൂചിപ്പിക്കുന്നു. പങ്കാളികൾ ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണോ എന്ന് ലഗ്നപൊരുത്തത്തിലൂടെ അറിയാം. പാരമ്പര്യമായി ലഭിക്കുന്ന സ്വഭാവത്തേക്കാൾ പലപ്പോഴും വളർന്നു വരുന്ന ചുറ്റുപാടുകളും വ്യക്തിത്വവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട്. നക്ഷത്രം എന്നത് ആ പാരമ്പര്യ ഗുണം പോലെ ആണെങ്കിൽ ലഗ്നം എന്നത് ആ വ്യക്തിയുടെ ആകെത്തുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ദാമ്പത്യത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നക്ഷത്രത്തെക്കാൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരായാലും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരായാലും പരസ്പര ധാരണയാണ് ദാമ്പത്യ വിജയത്തിൻ്റെ മൂലമന്ത്രം. ലഗ്നപൊരുത്തം അത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു.
1: നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പരസ്പര ധാരണയിലൂടെയാണ് ഒരു ദാമ്പത്യം എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പരസ്പര ബഹുമാനം, സ്നേഹം എന്ന് പറഞ്ഞാൽ ബഹുമാനം എന്നും കൂടി ഒരു അർത്ഥം നമുക്ക് കൽപ്പിക്കാൻ പറ്റും. അപ്പൊ നമ്മള് സാറ് പറഞ്ഞുകൊണ്ട് വന്നത് ലഗ്നപൊരുത്തത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ലഗ്നപൊരുത്തവും ഒരു വലിയ പങ്ക് നമ്മുടെ ദാമ്പത്യത്തിൽ വഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്.
2: റേഡിയോ സന്ധനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ CR ജയശങ്കർ.

0: ഏകോപനം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഉണ്ടെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ചരിത്രത്തിൽ ഇന്ന് May 24. പതിനാല് വർഷത്തെ നീണ്ട നിർമ്മാണത്തിന് ശേഷം ന്യൂയോർക്കിലെ ബ്രൂക്ക്ലിൻ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതും കേരളത്തിലെ 14-ാമത്തെ ജില്ലയായ കാസർഗോഡ് രൂപീകൃതമായതും ആദ്യത്തെ എയർ കണ്ടീഷണൽ പാസഞ്ചർ ട്രെയിൻ അമേരിക്കയിലെ വാട്ടർമോർ ഓഹിയോ റൂട്ടിൽ ഓടിച്ചതുമൊക്കെ ഒരു May 24. May 24 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 24. സാറാ ഹേലിന്റെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന കവിത പ്രസിദ്ധീകരിച്ചത് 1830 May 24. May 24 പതിനാല് വർഷത്തെ നീണ്ട നിർമ്മാണത്തിന് ശേഷം ന്യൂയോർക്കിലെ ബ്രൂക്ക്ലിൻ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ജർമ്മനി വിഭജിക്കപ്പെട്ടത് 1949 May 24. സൈപ്രസ് യൂറോപ്യൻ കൗൺസിൽ അംഗമായത് 1961 May 24. കേരളത്തിലെ 14-ാമത്തെ ജില്ലയായ കാസർഗോഡ് രൂപീകൃതമായത് 1984 May 24. 22 വർഷത്തെ അധിനിവേശത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനിൽ നിന്ന് പിൻവാങ്ങിയത് 2000 May 24. ആദ്യത്തെ എയർ കണ്ടീഷണൽ പാസഞ്ചർ ട്രെയിൻ അമേരിക്കയിലെ വാട്ടർമോർ ഓഹിയോ റൂട്ടിൽ ഓടിച്ചത് 1931 May 24.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: Music with Radio Sangvanam 90.4 FM. Radio Sangvanam 90.4 FM il ippol kelkam Vyasaprasadam. Avadaranam Sambhav Foundation Kerala yude mukhya aacharyan Swami Adhyatmananda Saraswati. Ekobanam Shri N.M. Pillai. Sangeetika sahayam Shyam Das.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്ന ത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: ഈ നമ
1: ഹരിയോം. അടിസ്ഥാനപരമായ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായിട്ടുള്ള ബ്രഹ്മം, ആബ്സല്യൂട്ട് റിയാലിറ്റി, പിന്നെ പദാർത്ഥ ലോകം, മെറ്റീരിയൽ വേൾഡ്, അതിൽ അനുപ്രവേശിച്ച് അഭിമാനിക്കുന്ന അധിദൈവം, അധിയജ്ഞം, അധ്യാത്മം എന്നീ ചൈതന്യ പ്രകടനങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് മനസ്സിലാക്കിയാൽ എന്താ വിശേഷം? ഇത് മനസ്സിലാക്കിയാൽ എത്രയെത്ര മനോയാതി, എവിടെ എവിടെ മനസ്സ് വിഹരിക്കുമ്പോഴും ബ്രഹ്മത്തിൽ നിന്ന് നാം വ്യതിചലിക്കുന്നില്ല എന്നറിയാൻ സാധിക്കും. ഇപ്പൊ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായിട്ടുള്ള ചൈതന്യവും മെറ്റീരിയൽ വേൾഡും പദാർത്ഥ ലോകവും

അതിൽ സംഭവിക്കുന്ന വിവർത്തമാണ്. എന്താ വിവർത്തത്തിന്റെ പ്രത്യേകത? കോൺഷ്യസ്നസ് വിത്തൗട്ട് ലൂസിംഗ് ഇറ്റ്സ് റിയൽ നേച്ചർ എക്സ്പ്രസസ് ആസ് അതർ തിങ്സ്. ബോധം അതിന്റെ പ്രകൃതത്തെ ലവലേശം വെടിയാതെ മറ്റൊന്നായി പ്രകടമാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കേട്ടില്ലേ? ഇത് ഊർജതന്ത്രം പറഞ്ഞു തരുന്ന പാഠം തന്നെയാണ്. ഊർജതന്ത്രം എന്താ പറയുന്നത്? ഊർജം സ്വയം മാറാതെ, എനർജി ബേസിക് ആയിട്ടുള്ള ഒരു ചേഞ്ചും അതിൽ സംഭവിക്കുന്നില്ല. പക്ഷെ അതേ എനർജിയാണ് ആറ്റംസായും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ആയും ആറ്റംസായും മോളിക്യൂൾസായും കോമ്പൗണ്ട്സ് ആയിട്ടും ഒക്കെ പ്രകടമാകുന്നത്. കേട്ടില്ലേ? ഇങ്ങനെ ഓർമ്മിക്കൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓർമ്മിക്കുക എന്ന് പറഞ്ഞ ഇപ്പൊ എന്താ ഓർമ്മിക്കണത്? മിക്കവാറും അയാൾ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞത്. ഇവിടെ രണ്ട് ചോദ്യം. എന്തോ ഉദ്ദേശം വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ നാളെ മറ്റന്നാൾ അത് വ്യക്തമാവും. ഒരു ഉദ്ദേശം വെച്ചിട്ടില്ലെങ്കിലോ അത് ആലോചിച്ച് ഊർജം കളഞ്ഞതിൽ അർത്ഥമില്ല. ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലോ അത് വ്യക്തമാവുമ്പോ നോക്കാമെന്ന് മാറ്റി വെച്ചൂടെ. മനസ്സിലാവുന്നില്ലേ? പക്ഷെ നമ്മൾ ഇപ്പോഴേ അതിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ ഊർജം നഷ്ടപ്പെടുത്തി കളയുന്നതിന് പകരം ഭൂതഭൗതിക പ്രപഞ്ചത്തിന്റെ പരിണതികളിൽ ഉടക്കാതെ താതാത്മ്യം പ്രാപിക്കാതെ എപ്പോഴും മാം അനുസ്മര, സർവാന്തരതമമായ തത്വത്തെ ആലോചിച്ചുകൂടെ. ചോയ്സ് ഈസ് യുവേഴ്സ്. എട്ടാം അധ്യായം പഠിക്കുന്നതിന്റെ, എട്ടാം അധ്യായത്തിന്റെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ദിവസവും കുറച്ചു നേരം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യൂ. മനസ്സിലാവണില്ലേ? പോകെ പോകെ നമുക്കതിൽ ക്ലാരിറ്റി കൂടി കൂടി കൂടി. ഒരു തത്വജ്ഞാനിയെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കുക? എപ്പോഴും കൂൾ കൂളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മെ പോലെ ചുറ്റുപാട് പല സംഭവങ്ങളും അദ്ദേഹത്തിന് സമ്മാനിക്കുന്നില്ല എന്നല്ല അർത്ഥം. കേട്ടില്ലേ? നമ്മൾ വർത്തിക്കുന്നത് പോലെ തന്നെയാണ് അയാളും ഈ ലോകത്തിൽ വർത്തിക്കുന്നതും വ്യവഹരിക്കുന്നതും. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് വന്നു ചേരുന്നുണ്ട്. പക്ഷെ ഹി നോസ് ഹൗ ടു ടാക്കിൾ ഇറ്റ്. ഇതാണ് വ്യത്യാസം. അതിപ്പോ എന്താ? അയാളെ സംബന്ധിച്ചിടത്തോളം അക്ഷരം, ബ്രഹ്മ, പരമം ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ പരിലസിക്കുന്ന ചൈതന്യമാണ്. ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള വിവിധ എക്സ്പ്രഷൻസ് മാത്രം. അയാളുടെ ഉള്ളിൽ എന്താ പറയുന്നത്? ഐ ഡോണ്ട് ഗിവ് മച്ച് വാല്യൂ ടു ഇറ്റ്. ഞാൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ലെറ്റ് ഇറ്റ് കം ആൻഡ് ഗോ ആസ് വേവ്. തിരമാലകൾ പോലെ വന്നു പോവട്ടെ എന്ന് അനുവദിക്കുന്നു. പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ മുന്നിലുള്ള ചോയ്സ് എന്താണ്? ഓരോന്ന് ആലോചിച്ച് കൂട്ടി വേണമെങ്കിൽ സങ്കടപ്പെട്ടിരിക്കാം, പക്ഷേ മൈൻഡ് യു, എന്താ അത്? നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ സങ്കട പരിസരത്തെ ലവലേശം മാറ്റാൻ സമർത്ഥമായിരിക്കില്ല. അപ്പൊ വിക്ഷിപ്തമല്ലേ അതിനു വേണ്ടി ഊർജം കളയുന്നത്? മനസ്സിലായില്ലേ? ഒരു കാര്യം ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ദീർഘനിശ്വാസം വിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരെയൊക്കെ ശപിച്ച് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അതിനർത്ഥം യു ആർ നോട്ട് എൻ എഫിഷ്യന്റ് പേഴ്സൺ. ഊർജ വിനിയോഗ വിഷയത്തിൽ
മാനസിക

കുറിച്ച് വിഷയ വിനിയോഗത്തിൽ നിങ്ങൾ തീർത്തും അസമർത്ഥനാണ്, അസമർത്ഥയാണ്. സംഗതി മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു? വരാനും പോകാനും അനുവാദം നൽകുന്നു. ചോയ്സ് എന്താണ്? വേണമെങ്കിൽ സങ്കടപ്പെട്ടിരുന്ന് ഊർജം കളയാം. എന്തുകൊണ്ട് ഊർജം കളയുന്നു എന്ന് പറയുന്നു? കാരണം അതുകൊണ്ട് ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. കേട്ടില്ലേ? അപ്പൊ അത് വേസ്റ്റ് ഓഫ് എനർജിയാണ്. പിന്നത്തെ ചോയ്സ് എന്താണ്? അപ്പൊ വരുന്നതിന് എന്താന്ന് നോക്കിയിട്ട് പരിഗണിച്ച് അനുവദിക്കുക. വേണ്ട പ്രതികരണങ്ങൾ പ്രകാശിപ്പിക്കുക. കേട്ടില്ലേ? നേരത്തെ വലിയ വലിയ തയ്യാറെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞാൽ, ഈ പാടത്തൊക്കെ ഇങ്ങനെ തോടുകളൊക്കെ മുറിച്ചു കടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ചിലരിങ്ങനെ തയ്യാറെടുത്ത് ചാടി കൃത്യമായിട്ട് വെള്ളത്തിൽ വീഴും. മറ്റേ സ്പോണ്ടേനിയസ് ആയിട്ട് ഓടി വരുന്നവരാണെങ്കിലോ, അവരതും ചാടി അങ്ങോട്ട് പോകും. കേട്ടില്ലേ? ആ ഒരു സ്പോണ്ടേനിറ്റിയാണ് വരേണ്ടത് എന്ന് പറയാ. അനർഗളത, അനായാസത, സ്പോണ്ടേനിറ്റി, അതൊന്ന് മനസ്സിരുത്തു. സാധിക്കാത്ത കാര്യമല്ല. കേട്ടില്ലേ? ആലോചിച്ച് പരിഭ്രമിച്ച് വിഷമിച്ച് ഭയപ്പെട്ട് ഓടി ഒളിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അനുവദിക്കുന്നതിന്റെ സ്വാതന്ത്ര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ചോയ്സ് ഈസ് യോഴ്സ് എന്ന് പറഞ്ഞ് മനസ്സിലായോ? പ്ലീസ് ടേക്ക് ചാർജ്. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ശങ്കരാചാര്യർ അതിനെ കഷ്ടപ്പെടുത്തൽ എന്നാണ് ചിത്രീകരിക്കുന്നത്. അതോടെ ശങ്കരാചാര്യ വിവേക ചൂടാമണിയില് ഗീതാശ്ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ പോലെ ഒരു ശ്ലോകം രചിച്ചിരിക്കുന്നു. എന്താ അത്? ഉദ്ധരേദാത്മനാത്മാനം മഗ്നം സംസാരവാരിധോ. സംസാരവാരിധിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നിങ്ങൾ ഉദ്ധരിക്കൂ. ഉദ്ധരേദാത്മനാത്മാനൻ ആത്മാനം അവസാദയേതാൻ എന്ന് ഭഗവത്ഗീതയിൽ ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഒരു ഗൗരവമേറിയ നിർദ്ദേശമായിട്ട് അങ്ങേയറ്റത്തെ കരുണ കൊണ്ട് പറയാണ്. Don't make you suffer like this. ഓർമ്മകളുടെ ചുഴികളിൽ ഇങ്ങനെ പെട്ട് നിങ്ങൾ നിങ്ങളെ വേട്ടയാടാതിരിക്കൂ, കഷ്ടപ്പെടുത്താതിരിക്കൂ, തളർത്താതിരിക്കൂ. ഉദ്ധരേദാത്മനാത്മാനം മഗ്നം സംസാരവാരിധോ. ക്ലിയർ? സന്ദേശം വ്യക്തമാണല്ലോ. അഥവാ നമ്മളിങ്ങനെ പെട്ടുപോയാൽ നമ്മൾ നമ്മളോട് എന്ത് പറയണം? ഹേയ്, വാട്ട് യു ആർ ഡൂയിങ്, എന്താ ഈ ചെയ്യണത്? ഇങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഈ ആലോചന ഒരു ചുറ്റുപാടിനെയും മാറ്റി തീർക്കാൻ സമർത്ഥമല്ല തന്നെ. സോ ലെറ്റ് മീ സ്റ്റോപ്പ് ഇറ്റ്. കേട്ടില്ലേ? വാട്ട് ഐ ക്യാൻ ഡു അബൌട്ട് ഇറ്റ്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? അത് മാത്രം ചെയ്താൽ മതി. പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കേട്ടോ മാമനുസ്മര എന്ന് പറഞ്ഞ അർത്ഥം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകണം. അപ്പൊ ബ്രഹ്മം തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെ, അഹങ്കാരത്തെ, അഹംഭാവത്തെ തേടിച്ചെന്നാൽ ബ്രഹ്മത്തിലെത്തും. ഈ ചില ഗുഹകളൊക്കെ കണ്ടെത്തിയാൽ ഗവേഷകര് അതിനകത്ത് പോ ഗവേഷണം നടത്താൻ വേണ്ടി. അതിന് അവര് അവലംബിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്താ സമ്പ്രദായം? ചിലപ്പോ ഈ ഗുഹകളൊക്കെ, പ്രത്യേകിച്ച് പർവ്വതങ്ങളുടെ മുകളിലൊക്കെയുള്ള ഗുഹകളൊക്കെ ചിലപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് അവിടെയും വീണ്ടും ചില വഴിത്തിരിവുകളൊക്കെ ഉണ്ടാവും. തിരിച്ചു വരാനുള്ള വഴി ചിലപ്പോ മിസ്സായി പോവും. കേട്ടില്ലേ? പിന്നെ അവിടെ ഇരുട്ടും കൂടി ആവുമ്പോഴേ പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പൊ ഗവേഷകർ പോകുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു നീളമുള്ള കയറിന്റെ ഒരറ്റം ഗുഹയ്ക്ക് പുറത്ത് വൃക്ഷച്ചുവട്ടിലോ മറ്റോ കെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് മറ്റേ അല്ല, എന്നിട്ട് ആ കയറും പിടിച്ചിട്ടാണ്

0: ഇറങ്ങിപ്പോവുക, ചുരുട്ടി പിടിച്ചിട്ട് അത് ഇങ്ങനെ ലൂസാക്കി ലൂസാക്കി ലൂസാക്കി. എന്താ ഗുണം? വേറെ വേർ യു റീച്ച്, അവിടെ നിന്ന് മതിയെന്നോ ബാക്കി പിന്നെ നോക്കാം എന്നൊക്കെ തീരുമാനം എടുക്കുകയാണെങ്കിലോ തിരിച്ച് അനായാസേന പോയ വഴിയിലൂടെ വരാൻ സാധിക്കും. സംഗതി മനസ്സിലായില്ലേ? ഇതുപോലെ നാം എത്രയൊക്കെ ബന്ധനത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ശരി, തിരിച്ചു പോക്കിനുള്ള ഒരു കയറിൻ തുമ്പായിട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ജ്വലിക്കുന്നു ജീവാത്മ ചൈതന്യം, ഞാൻ ഞാൻ ഞാൻ എന്ന്. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: भारत ऋतु विभागेन अद्य पूर्व उत्तर प्रदेशे पूर्वी मध्य प्रदेशे विदर्भे च तीव्रतर उष्ण तरंगस्य कृते रक्तवर्णीया संचेतना प्रदत्ता अस्ति। ऋतु विज्ञान विभागेन सूचितं यत् आगामी पंच दिनेषु उत्तर प्रदेशे मध्य प्रदेशे विदर्भे पञ्जाति आगामिषु त्रिषु दिनेषु एतेषु स्थानेषु तीव्र उष्ण तरंगस्य स्थितिः भवितुमर्हति इति विभागेन पूर्वानुमितम्। भाजपेति दलस्य वरिष्ठः नेता तथा केन्द्रीय मंत्री पीयूष गोयलः अद्य कांग्रेस दलस्य नेतुः राहुल गांधिनः उपरि देशे अराजकत्वं प्रवर्तयितुं गभीरं षड्यंत्रस्य आरोपं कृतवान्। एकस्मिन् सामाजिकांतर जालीये पटले सः अवदत् यत् प्रधानमन्त्रिणः नरेन्द्र मोदिनः विरुद्धं गांधिनः वक्तव्यं सर्वैः विपक्षिदलैः सह कांग्रेस दलस्य प्रमुखं षड्यंत्रं सूचयति। अन्ते क्रीडावार्तायां आईपीएल क्रिकेट क्रीडायां अद्य प्रथमे द्वन्द्वे मुंबई इंडियंस राजस्थान रॉयल्स दलयोः मध्ये स्पर्धा प्रचलति। प्रथमं क्रीडता राजस्थान रॉयल्स दलेन अष्ट क्रीडकानां हानिपुरस्सरं 75 धावनांकाः विनिर्मिताः। अपरतः द्वितीये द्वन्द्वे कोलकाता नाइट राइडर्स दिल्ली कैपिटल्स दलयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി ഇത് കണ്ടോ? കാണട്ടെ, വാവ്, എന്റെ ഫേവറേറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
3: വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാർ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിൻ്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
8: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്ന തുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് ഐഐടി മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. സിബിഎസ്ഇ പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
8: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
9: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നട അടയ്ക്കും.
8: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകളിൽ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ഐ എ എസ് ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ്

0: ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117 8
1: Music with Radio Sandhvanam 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ.

0: മോഹം.
1: അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ദേ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്നലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന

0: റീപോളിംഗിൽ ബിജെപിക്ക് ജയം. ബിജെപി സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 300,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസെലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-ും 28-ുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000 പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന

മനോഹര യാത്രാനുഭവം, സുന്ദര സഞ്ചാരം, യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകുട്ടിയാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഹിമാലയത്തിന്റെ മകൻ, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു പെൺകുട്ടി ഹിമാലയ

0: പർവ്വതത്തിന്റെ താഴ്വരകളിൽ ആപ്പിളുകൾ പൊട്ടിച്ചു നടക്കുകയായിരുന്നു. ആപ്പിളുകൾ കൊണ്ട് കോട്ട നിറഞ്ഞു. എത്രയധികം ആപ്പിളുകളാണ് ഹിമാലയം തരുന്നത്? ആ പെൺകുട്ടിക്ക് ആലോചിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഹിമാലയത്തിനോട് വലിയ ഇഷ്ടവും തോന്നി. അതുകൊണ്ട് അവൾ ഹിമാലയത്തിനോട് വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട ഹിമാലയമേ, നീ തന്നെ എന്നെ വിവാഹം കഴിക്കണമേ. ഹിമാലയം അത് കേട്ട് അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കാൻ ഹിമാലയം ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ വന്നു. അവൾ പിന്നെ നാട്ടിലേക്ക് മടങ്ങിയില്ല. അവൾക്കൊരു കുഞ്ഞുണ്ടായി. കണ്ടാലോ, ഒരു കുഞ്ഞു ഹിമാലയത്തിന്റെ അത്ര ആരോഗ്യവും അഴകും. ശരിക്കും ഒരു പർവ്വതത്തിന്റെ മകൻ തന്നെ. കുഞ്ഞിന്റെ കൈകാലുകൾ മഹാഗണി മരം കൊണ്ടുണ്ടാക്കിയ അത്ര ഉറച്ചത്. കണ്ണിൽ നോക്കിയാൽ മഞ്ഞുമലകൾ കാണാം. മൂക്ക് ഒരു വലിയ പാറ കഷണം. കുഞ്ഞിന് 5 വയസ്സായപ്പോൾ അവൾ നാട്ടിലേക്ക് വന്നു. ഹിമാലയം അവളെ വിവാഹം ചെയ്തുവെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ വിശ്വസിച്ചില്ല. കുഞ്ഞിന്റെ അച്ഛൻ ഒരു പർവ്വതമോ? അവൾ നുള പറയുകയാണ്. എങ്കിലും ആ കുഞ്ഞു വളർന്നു വലുതായപ്പോൾ പല മാന്ത്രിക സിദ്ധികളും കാണിച്ചു. അവൻ ഒന്ന് നോക്കിയാൽ മതി സിംഹം ഭസ്മമാകാൻ. അവൻ ഒരു പൂനുള്ളി എറിഞ്ഞാൽ മതി ആനക്കൂട്ടം പടപടാന്ന് ചെരിഞ്ഞു വീഴും. അവൻ ഊതിയാൽ ഏത് ഘോര സർപ്പവും മയങ്ങി വീഴും. ഇങ്ങനെ അവൻ നാട്ടുകാരെ രക്ഷിച്ചു പോന്നു. എന്നാലും തരം കിട്ടുമ്പോഴെല്ലാം അവന്റെ അച്ഛൻ ഹിമാലയമല്ല എന്ന് അവൻ സ്വകാര്യം പറയും. ഇത് അവന്റെ അമ്മ കേട്ടു. അവർക്ക് ദേഷ്യം വന്നു. അവർ ശപിച്ചു, നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി നശിക്കട്ടെ. നിങ്ങൾ ഇവൻ ഹിമാലയത്തിന്റെ മകനല്ല എന്ന് പറയുന്നുവല്ലോ. അവന്റെ കണ്ണുകൾ നോക്കുക, അതിൽ മഞ്ഞുമലകൾ കാണാം. അവന്റെ കൈകാലുകൾ നോക്കുക, അത് മഹാഗണി വൃക്ഷങ്ങളാണ്. അവൻ നിങ്ങൾക്കറിയാൻ കഴിയുന്നതിലും ശ്രേഷ്ഠനാണ്. ആ സ്ത്രീയും മകനും ഹിമാലയത്തിലേക്ക് കയറിപ്പോയി. നാട്ടുകാരോ ഇന്നും പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ കഥ ഇങ്ങനെ ഇവിടെ പൂർണമായി. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയൊരു ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30-നും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

പ്രകാരം കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. വേണുനാഗവള്ളി ധാരാളം സിനിമകളിലൊക്കെ അഭിനയിച്ച് തിരക്കായി നിൽക്കുന്ന സമയം. അപ്പോൾ ഒരാഗ്രഹം, ഒരു സിനിമ സംവിധാനം ചെയ്താൽ എന്താ? തിരക്കഥ സ്വന്തമായി തയ്യാറാക്കുന്നു. ഗാനങ്ങളുടെ ഈരടികയിൽ രചിക്കാൻ വിശ്വകവി ONV കുറുപ്പിനെയും സംഗീത സംവിധായകനായി രവീന്ദ്രൻ മാസ്റ്ററേയും തീരുമാനിക്കുന്നു. തിരുവനന്തപുരത്തെ വേണുവിൻ്റെ വീട്ടിൽ വച്ച് പടത്തിൻ്റെ പേര് ആദ്യം പറയുന്നു, സുഖമോ ദേവി. എന്നിട്ട് ഗാനസന്ദർഭം പറഞ്ഞു കൊടുക്കുന്നു വേണു. മോഹൻലാലും ശങ്കറും ജഗതിയും ഉർവശിയും ഗീതയുമൊക്കെയുള്ള ഒരു കൊച്ചു ചിത്രം. സ്നേഹ സൗഹൃദങ്ങളുടെ പറുദീസ. പ്രധാന കഥാപാത്രങ്ങൾ ശങ്കറിൻ്റെ നന്ദനും മോഹൻലാലിൻ്റെ സണ്ണിയും. ശങ്കറിൻ്റെ നന്ദൻ പാട്ടിൻ്റെ ശബ്ദമാണെങ്കിൽ മോഹൻലാലിൻ്റെ സണ്ണി അതിൻ്റെ സംഗീതവും വരികളുമാണ്. നന്ദൻ ശാന്തമായ ഒരു തടാകമെങ്കിൽ സണ്ണി ആർത്തലകച്ചൊഴുകുന്ന ഒരു കാട്ടാറാണ്. നന്ദേട്ടൻ ഒരു ഭീരുവാണല്ലോ എന്ന് തൻ്റെ പ്രണയം വെളിപ്പെടുത്താൻ ഭയക്കുന്ന നന്ദനോട് ഉർവശിയുടെ ദേവി ചോദിക്കുന്നുണ്ട്. അതേസമയം ആരെയും ഭയക്കാതെ ഗീത എന്ന തൻ്റെ താരയെ ബൈക്കിന് പിറകിലിരുത്തി ഒരു കാറ്റുപോലെ പറന്നലഞ്ഞ് പ്രണയിക്കുന്ന ധീരനാണ് സണ്ണി എന്ന മോഹൻലാൽ. താരയെ ഒരു ബാറിൽ കൊണ്ടുപോയി ഇരുത്തിക്കൊണ്ട് പോലും സണ്ണി സംസാരിക്കുന്നുണ്ട്. ONV പാട്ടിൻ്റെ പല്ലവി എഴുതി കൊടുക്കുന്നു. പല്ലവി വായിച്ച വേണുനാഗവള്ളിയും രവീന്ദ്രൻ മാസ്റ്ററും മുഖത്തോടു മുഖം നോക്കുന്നു. ONV എഴുതിയത് ഇത്രമാത്രം, സുഖമോ ദേവി. വേണുനാഗവള്ളിക്ക് ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാട്ടാതെ പറഞ്ഞു, ഇത് സിനിമയുടെ പേരല്ലേ, പല്ലവി എഴുതു സാറേ. ഇത് കേട്ട് ONV പേപ്പർ തിരിച്ചു വാങ്ങി പല്ലവി എഴുതി കൊടുക്കുന്നു. പേപ്പർ വാങ്ങി നോക്കിയ വേണുനാഗവള്ളിയും രവീന്ദ്രൻ മാസ്റ്ററും കണ്ടത് സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി എന്ന് മാത്രം നിരനിരയായി എഴുതി വച്ചിരിക്കുന്ന ONV-യെയാണ്. അതെ, പല്ലവിയിൽ ഒരേ ഒരു വാക്കുള്ള മലയാള സിനിമാ ഗാനം. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം ആ സൂപ്പർ ഹിറ്റ് ഗാനം, സുഖമോ ദേവി, സുഖമോ ദേവി എന്ന് തുടങ്ങുന്ന ഗാനം.

0: ಬಾಯಿ.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.
2: നമുക്ക് തിരിച്ചു വരാം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ദ്രനീലിമയോലും ഈമിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. മലയാള സാഹിത്യകാരനവർ എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം വൈശാലിയിൽ കെ എസ് ചിത്ര പാടിയ അതിപ്രശസ്തമായ ഗാനം. വൈശാലിയുടെ കഥ പുരാണങ്ങളിൽ നിന്നെടുത്തിട്ടുള്ളതിനാലും പുരാണങ്ങൾ വടക്കു നിന്നും വന്നിട്ടുള്ളതിനാലും ഇന്ദ്രനീലിമയോലും എന്ന ഗാനത്തിൽ ദ്രാവിഡ മലയാള വാക്കുകളല്ല, മറിച്ച് സംസ്കൃതജന്യ വാക്കുകളാണ് ഗാനരചയിതാവായ വിശ്വകവി ONV കുറുപ്പ് നിർലോഭം

ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ദ്രനീലം, ഹൃദയം, കുന്ദലത, വർഷം, മയൂരം, ഹർഷാശ്രു, മധുകരം, കോകിലം, ഹംസം, വാഹിനി, ജ്യോത്സ്ന, അങ്ങനെ നിരവധി വാക്കുകൾ. പാട്ടിൻ്റെ ചരണത്തിൽ ആദ്യ വരികൾ ഇങ്ങനെ: ചിത്ര നക്ഷത്രമിന്നു രാവിൽ സീതാംശുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരിക്കൽ ഒരു ഗാനാസ്വാദകൻ ഈ പാട്ടെഴുതിയ ഒ എൻ വിയോട് തന്നെ നേരിട്ട് ചോദിച്ചു, ഈ വരികളുടെ അർത്ഥം എന്താണ്? ഒ എൻ വി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ശീതാംശു എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. ശീതം, തണുപ്പ്, കർപ്പൂരം എന്നൊക്കെ അർത്ഥം. അംശു എന്ന് പറഞ്ഞാൽ പ്രകാശകിരണം. ശീതാംശുവിനപ്പോൾ കുളിർമയുള്ള പ്രകാശം പകരുന്നവൻ എന്നോ കർപ്പൂര വെണ്മയോടെ പ്രകാശിക്കുന്നവനെന്നോ അർത്ഥം പറയാം. ചിത്രാനക്ഷത്രം ചന്ദ്രനോടൊത്ത് ചേരുന്നതാണ് ചൈത്ര പൗർണമി. ചിത്രാനക്ഷത്രം ചന്ദ്രനോട് ഇണചേരാൻ ഓടിയണയുന്നു. ചിത്രയുടെ മുഴുവൻ പേര് ചിത്രാചന്ദ്രൻ എന്നാണ്. അതായത് ചിത്തിര നക്ഷത്രം ചന്ദ്രന്റെ ഭാര്യയാണ്. സിനിമയിൽ ഈ പാട്ടിലൂടെ വൈശാലി ഋഷ്യശൃംഗനെ തന്നിലേക്ക് ആകർഷിക്കപ്പെടണം, കാമപൂരിതനാക്കണം. അതാണ് സന്ദർഭം. തമാശ രൂപേണ ഒ എൻ വി ചന്ദ്രന്റെ മറ്റൊരു കഥയും പങ്കുവയ്ക്കുന്നു. ചിത്രയുടെ 26 സഹോദരിമാരും ചന്ദ്രന്റെ ഭാര്യമാരാണ്. ഈ 27 പേരും ദക്ഷമുനിയുടെ മക്കൾ. ഇത്രയധികം ഭാര്യമാരുണ്ടെങ്കിലും ചന്ദ്രൻ അവരിൽ സന്തതികളില്ല. തൻ്റെ 27 ഭാര്യമാരെയും ഒരുപോലെ കണക്കാക്കാം എന്ന് അമ്മാവിയപ്പനായ ദക്ഷന് ചന്ദ്രൻ വാക്കുകൊടുത്തിരുന്നു. എന്നാൽ രോഹിണി നക്ഷത്രത്തോട് കൂടുതൽ സ്നേഹം കാണിക്കുക വഴി ചന്ദ്രൻ ഈ വാക്ക് തെറ്റിച്ചു. അമ്മാവിയപ്പൻ ഒരു ശാപം വെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് തൻ്റെ 27 ഭാര്യമാരിൽ ചന്ദ്രന് മക്കളില്ലാതെ പോയത്. ബഹുഭാര്യാത്വത്തിൽ മാത്രമല്ല, വിവാഹേതര ബന്ധത്തിലും വിശ്വസിച്ചിരുന്ന അത്രേ ചന്ദ്രൻ. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയുമായിട്ടായിരുന്നു ചന്ദ്രന്റെ ഉളിസേവ. ആ ബന്ധത്തിൽ പിറന്ന കുഞ്ഞാണ് ബുധൻ. നമുക്ക് ഗാനം ആസ്വദിക്കാം. ബോംബെ രവിയുടെ സംഗീതത്തിൽ പിറന്ന അനശ്വര ഗാനം, ഇന്ദ്രനീലിമയോലും ഈ മെഴിപ്പൊയ്കകളിൽ എന്ന് തുടങ്ങുന്ന ആ

0: You're listening to Radio Swandaram 90.4 FM. Stay tuned.
1: നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ തിളങ്ങിയ ശേഷമാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. ആദ്യം തിരക്കഥയിൽ തുടങ്ങി, പിന്നീട് സംവിധാന മേഖലയിൽ കൈവെക്കുന്നു. അവിടെയും വിജയക്കൊടി പറപ്പിക്കുന്നു അദ്ദേഹം. പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, അകാലത്തിൽ അന്തരിച്ചു പോയ അതുല്യ പ്രതിഭ പി പത്മരാജനെ കുറിച്ചാണ്. സാഹിത്യ ലോകത്ത് നിന്ന് സിനിമാ രംഗത്തേക്ക് കയറി, തിരക്കഥ ഒരുക്കുന്നതും സംവിധാനം ചെയ്യുന്നതുമായ എല്ലാ സിനിമകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അടുത്ത ഒരു ചിത്രം ഒരുക്കുന്നതിനെ കുറിച്ച് പത്മരാജൻ ചിന്തിക്കുന്നു. 1992 ഒരു റൊമാൻറിക് ഫാൻറ്റസി ചിത്രം. സിനിമയുടെ പേര് ഞാൻ ഗന്ധർവൻ. കഥയും തിരക്കഥയും റെഡിയാക്കിയ ശേഷം തൻ്റെ സിനിമയുടെ വിശേഷങ്ങൾ പറയാനായി സംവിധായകൻ ഐ വി ശശിയെ വിളിക്കുന്നു പത്മരാജൻ. പടത്തിൻ്റെ തീമും സന്ദർഭവും പറഞ്ഞു കേൾപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ഗന്ധർവൻ

ഭൂമിയിലെ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാവുന്നതും അതറിഞ്ഞ ദേവലോകം തങ്ങളുടെ ആചാരരീതികൾ തെറ്റിച്ച ഗന്ധർവനെ പുറത്താക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. തീമറിഞ്ഞ ഐ വി ശശി പത്മരാജനെ വിലക്കുന്നു. വേണ്ട, ഒരിക്കലും ഇത്തരം ഒരു പ്രമേയം സിനിമയിൽ എടുക്കരുത്, അത് സംവിധായകൻ്റെ ജീവൻ ആപത്താണ്. ഈ സിനിമ സംവിധാനം ചെയ്യരുത്. ഇത് കേട്ടപ്പോൾ പത്മരാജൻ ചിരിച്ചു തള്ളി. തൻ്റെ ചിത്രത്തിൻ്റെ കഥാതന്തു വീട്ടിൽ തൻ്റെ സഹധർമ്മിണി രാധാലക്ഷ്മിയോട് പറയുന്നു പത്മരാജൻ. കഥ കേട്ട രാധാലക്ഷ്മിയും പറയുന്നു, ഈ ചിത്രം നമുക്ക് വേണ്ട, ഗന്ധർവൻ്റെ കഥ സിനിമയാക്കണ്ട, നമുക്ക് ദോഷം വരുത്തി വയ്ക്കും. സാധാരണ ഗന്ധർവൻ്റെ കഥ ആരും സിനിമയാക്കാറില്ല. അങ്ങനെ സിനിമയെടുക്കുന്നവർക്കെല്ലാം അനിഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ. ഏതു കാര്യത്തിലും ദൃഢനിശ്ചയക്കാരനായ പത്മരാജനാണോ ഭാര്യയുടെ വാക്കുകൾ കേട്ട് കുലുങ്ങുന്നത്? ചിത്രത്തിന് ഗാനങ്ങൾക്ക് കൈതപ്പുറം ഈരടികൾ ഒരുക്കുന്നു. ജോൺസൺ അതിമനോഹരമായി ഈണമിടുന്നു. മഹാഭാരതം ഫെയിം നിതീഷ് ഭരദ്വാജ് ഗന്ധർവനായും വൈശാലി ഫെയിം സുപർണ നായികയുമായ ചിത്രം പുറത്തിറങ്ങുന്നു. പടവും അതിലെ ഗാനങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അന്ധവിശ്വാസമെന്നോ വിധിയെന്നോ എന്തു വേണമെങ്കിലും നമുക്ക് പേരിട്ട് വിളിക്കാം. ഞാൻ ഗന്ധർവൻ എന്ന സിനിമ റിലീസായി 2 ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജൻ നമ്മോട് എന്നേക്കുമായി വിട പറയുന്നു. നമുക്ക് കേൾക്കാം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ആലാമിന വിധവിൽ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് തുടങ്ങുന്ന ഗാനം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: നമ്മൾ വീണ്ടും വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു സംഗീത സംവിധായകനാകാനല്ല അദ്ദേഹം മോഹിച്ചത്, ഒരു ഗായകനാവാനായിരുന്നു സ്വപ്നം. അങ്ങനെ ഗായകനാകാൻ വേണ്ടി മദ്രാസിൽ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പടിവാതിൽക്കൽ പോയി ഒരു ചാൻസിന് വേണ്ടി നടന്ന ആളായിരുന്നു രവീന്ദ്രൻ. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി. ആടിക്കളിയടാ കൊച്ചുരാമ എന്നൊക്കെയുള്ള ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. പക്ഷേ അതിലൊന്നും ശോഭിക്കാൻ രവീന്ദ്രന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വിവാഹം നടന്നു. ശേഷം ആ സമയത്തൊരു വരുമാനമാർഗമായി ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ കാലത്ത് ഒരു ഫേമസ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി. 1970s അന്നത്തെ മെയിൻ ഹീറോ ആയ രവികുമാറിന് ധാരാളം ചിത്രങ്ങളുള്ള സമയം. ഡബ്ബിംഗ്

ടെസ്റ്റ് ചെയ്തപ്പോൾ പക്കാ മാച്ച്. അങ്ങനെ രവികുമാർ നിറഞ്ഞാടിയ സിനിമകളിൽ രവീന്ദ്രൻ ശബ്ദമായിരുന്നു നൽകിയത്. അങ്ങാടി എന്ന ജയൻ സിനിമയിൽ രവീന്ദ്രന്റെ ശബ്ദം രവികുമാറിന് തിളക്കമേകി. പിന്നീട് നടൻ ശങ്കർ അഭിനയിച്ച പല സിനിമകളിലും ശങ്കറിനും ശബ്ദം കൊടുത്തത് രവീന്ദ്രനായിരുന്നു. തെലുങ്കിൽ കമലഹാസൻ അഭിനയിച്ച സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോൾ രവീന്ദ്രനായിരുന്നു ശബ്ദം കൊടുത്തത്. 1979 സൂപ്പർ ഹിറ്റ് സംവിധായകൻ ശശികുമാർ ചൂള എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു. പാട്ടുകൾ എഴുതാൻ അന്നത്തെ പുതുമുഖ കവി സത്യനന്ദിക്കാടിനെ ശശികുമാർ ഏൽപ്പിക്കുന്നു. അന്ന് സത്യനന്ദിക്കാട് സിനിമാ സംവിധാനം ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി ഒരു സംഗീത സംവിധായകനെ വേണം. ആരുടെയോ ശുപാർശയിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഗായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായ രവീന്ദ്രനെ ഈണമൊരുക്കാൻ ഏർപ്പാടാക്കുന്നു. രവീന്ദ്രന്റെ സംഗീതത്തിൽ ആദ്യ ഗാനം പുറത്തിറങ്ങുന്നു, താരകയെ മിഴിയിതളിൽ എന്ന് തുടങ്ങുന്ന ഗാനം. അതോടെ രവീന്ദ്രൻ മലയാള സിനിമയുടെ അഭിവാജ്യമായ സംഗീത സംവിധായകനാവുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ നിന്ന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാത്ത ഒരു മലയാളിയുമില്ല. ആളിന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ പ്രിയങ്കരനായ രവീന്ദ്രൻ മാഷ്. നമുക്ക് ആസ്വദിക്കാം താരകയെ നിൻ മിഴിയിതളിൽ എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നീരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്തോളം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനീഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചൊവ്വാദോഷവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ഒരുപാട് പേരുടെ സ്വഭാവം ഒരുപോലെയാണോ അതോ വിഭിന്നമാണോ, നക്ഷത്രത്തെ ആസ്പദമാക്കിയാണോ ഓരോ വ്യക്തികളുടെയും സ്വഭാവം എന്നതും, അതുപോലെ തന്നെ ദശാസന്ധി സമയത്ത് വിവാഹം നടത്താൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് സാറ് മറുപടി തന്നുകൊണ്ടിരുന്നത്. ഇന്ന് വിവാഹം വൈകുന്നത് ജാതകദോഷം കൊണ്ടാണോ അതോ നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണോ, ഇങ്ങനെ ജാതകപ്രകാരം വിവാഹം നടക്കാൻ നമ്മൾ ഈ സാധ്യതകളൊക്കെ നമ്മുടെ ആ സമയം നോക്കി അറിയാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനാണ് സാറിനോട് ചോദിക്കുന്നത്.
1: ജാതകപ്രകാരം വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയം അല്ലെങ്കിൽ വിവാഹയോഗമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ?
0: അതെ,
1: അത് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. യുവതി യുവാക്കളുടെ വിവാഹം വൈകുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ മിക്ക കുടുംബങ്ങളിലും ഉണ്ടാകാറുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് കുടുംബപരവും സാമ്പത്തികവും ഒക്കെയായ കാരണങ്ങൾ സാഹചര്യങ്ങൾ ഒക്കെ കൊണ്ടാവാം. പക്ഷെ ഇവയൊന്നും ഇല്ലാത്തപ്പോഴും വിവാഹ വിളംബം ഉണ്ടാകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഒരുപാട് പേര് എല്ലാ ജ്യോതിഷികളെയും സമീപിക്കാറുണ്ട്, വിവാഹം നടക്കുന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു തടസ്സവുമില്ല, പെൺകുട്ടിക്ക് തടസ്സമില്ല, അല്ലെങ്കിൽ ഇപ്പം പയ്യന് തടസ്സമില്ല, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്, ധനമുണ്ട്, കുടുംബ മഹിമയുണ്ട്. അങ്ങനെ ഒരു വിവാഹത്തിന് നമ്മൾ കണക്കിലെടുക്കുന്ന എല്ലാ ഘടകങ്ങളും ഉള്ള ആളുകൾക്ക് പോലും വിവാഹ വിളംബം ഉണ്ടാകാറുണ്ട്, വിവാഹത്തിന് കാലതാമസം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ജ്യോതിഷപരമായ കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ട ആവശ്യം.

0: ചില പ്രത്യേക ഗ്രഹസ്ഥിതികൾ വിവാഹം വൈകാൻ കാരണമാകുമെന്നാണ് ജ്യോതിഷാചാര്യന്മാർ പറയുന്നത്. അതിൽ പ്രധാനം ശനി, ചൊവ്വ, രാഹു മുതലായവയുടെ സ്വാധീനമാണ്. ശനിയുടെ സ്വാധീനം തൊട്ടു തുടങ്ങിയാൽ ശനി ഏഴാം ഭാവത്തെയോ അല്ലെങ്കിൽ ഏഴാം ഭാവാധിപനെയോ നോക്കുന്നതോ അവിടെ നിൽക്കുന്നതോ വിവാഹം വൈകിപ്പിക്കാൻ പ്രധാന കാരണമാണ്. ശനി എന്തിനേയും സാവധാനത്തിലാക്കുന്ന ഗ്രഹമാണ് എന്നുള്ളതാണ് അതിന് കാരണം. പിന്നീട് നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ചൊവ്വാദോഷമാണ്. ചൊവ്വ പലപ്പോഴും വിവാഹ ആലോചനകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിനെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം വരുന്നത് രാഹു കേതുക്കളാണ്. ഏഴിലോ എട്ടിലോ നിൽക്കുന്ന രാഹു അല്ലെങ്കിൽ കേതു അപ്രതീക്ഷിതമായി വിവാഹം മുടങ്ങിപ്പോകാനോ, ഇവിടെ മുടങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നിശ്ചയിച്ച സ്ഥിതിയിലെത്തിയ വിവാഹം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതായി പോകാനോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ വിവാഹം നീണ്ടുപോകാനോ കാരണമായേക്കാം. വ്യാഴത്തിൻ്റെ ബലം, ഗുരുബലം എന്ന് നമ്മൾ പറയും. ഗുരുബലം വിവാഹ സമയത്തിൽ അതിൻ്റെ സുഗമമായ വിവാഹത്തിൻ്റെ സുഗമമായ നടത്തിപ്പിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുരു എന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ ബലം. പെൺകുട്ടികളുടെ ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ലെങ്കിലും പുരുഷന്മാരുടെ ജാതകത്തിൽ ശുക്രന് ബലമില്ലെങ്കിലും വിവാഹയോഗം വരാൻ താമസമെടുക്കും എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, പെൺകുട്ടികളുടെ ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ലെങ്കിലും പുരുഷന്മാരുടെ ജാതകത്തിൽ ശുക്രന് ബലമില്ലെങ്കിലും വിവാഹയോഗം വരാൻ താമസമുണ്ട്. ജ്യോതിഷ ഇതരമായ കാരണങ്ങൾ വധൂവരന്മാരുടെ സാഹചര്യങ്ങളും വ്യക്തിപരമായ തീരുമാനങ്ങളുമാണ്. ഇന്നത്തെ കാലത്ത് ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആൻഡ് കരിയർ ഒരു പ്രധാന പ്രശ്നമാണ്. കാര്യം വിദ്യാഭ്യാസം കഴിയണം, ജോലി കിട്ടണം, സാമ്പത്തികമായി സുരക്ഷിതരാകണം എന്ന നിർബന്ധം കാരണം പലരും 30 വയസ്സിന് ശേഷമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ജാതകത്തിൽ വിവാഹ യോഗമുണ്ടെങ്കിൽ പോലും സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മളത് മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ കാണാറുണ്ട്. സാമ്പത്തിക ഭദ്രതയില്ലായ്മ മറ്റൊരു കാരണമാണ്. കുടുംബ ഉത്തരവാദിത്തങ്ങൾ തീർക്കാൻ വേണ്ടി വിവാഹം നീട്ടിവെക്കുന്നവർ കുറവല്ല. ഇന്നത്തെ കാലത്ത് ജാതകത്തേക്കാൾ കൂടുതൽ വിവാഹം വൈകാൻ കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡായ പെർഫെക്റ്റ് പാർട്ണർ അഥവാ എല്ലാം തികഞ്ഞ പങ്കാളി എന്ന സങ്കല്പത്തിന് വന്ന പ്രാധാന്യമാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ചില ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്, ആര്യ എനിക്ക് യാതൊരു കുറവുമില്ല, അപ്പോൾ ഒരു കുറവുകളുള്ള എന്തെങ്കിലും കുറവുകളുള്ള ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കോ വേണ്ടിയിട്ട് ഞാൻ എന്തിന് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് പേർക്കുണ്ട്. വിവാഹ സമയം മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും സാധിക്കും. ജ്യോതിഷത്തിൽ ഇതിനെ വിവാഹകാല നിർണയം എന്നാണ് വിളിക്കുന്നത്. അതിന് നമ്മൾ പരിഗണനയിലെടുക്കുന്ന കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ ഗോചരമാണ്. ഗോചരം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഗ്രഹങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല, അത് ആകാശത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചാര പദത്തിൽ നമ്മൾ ജാതകത്തിലെ ഏഴാം ഭാവത്തെയോ ലഗ്നത്തെയോ വ്യാഴം ദർശിക്കുന്ന സമയത്തെയാണ് വ്യാഴത്തിൻ്റെ ഗോചര സമയം എന്ന് പറയുന്നത്. ആ സമയം വ്യാഴം ജാതകത്തിലെ ഏഴാം ഭാവത്തെയോ ലഗ്നത്തെയോ ദർശിക്കുന്ന സമയം വിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ്. ഇതിനെയാണ് സാധാരണയായി വ്യാഴാട്ടം എന്നാണ് ചില കേരളത്തിലെ ചില ഭാഗങ്ങളിൽ വിളിക്കുന്നത്. വ്യാഴാട്ടം, അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജാതകത്തിലെ ഏഴാം ഭാവത്തിലോ ലഗ്നത്തിലോ പതിയുന്ന സമയത്താണ്. ഇത് വിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ് എന്ന് പറയുന്നു. അനുകൂല ദശയും ഒരു ഘടകമാണ്. ഏഴാം ഭാവത്തിൻ്റെ അധിപനെയോ അധിപൻ്റെയോ ശുക്രന്റെയോ വ്യാഴത്തിൻ്റെയോ ദശാകാലങ്ങൾ വരുമ്പോൾ, അതിൽ ശുക്രന്റെ ദശാകാലം പ്രത്യേകിച്ച് പുരുഷന്മാർക്കും വ്യാഴത്തിൻ്റെ ദശാകാലം സ്ത്രീകൾക്കും വരുന്ന സമയത്ത് വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദശയും അന്തർദശയും ഒക്കെ പ്രധാനമാണ്. ചുരുക്കത്തിൽ വിവാഹം വൈകുന്നത് എല്ലായ്പ്പോഴും ഒരു ജാതക ദോഷമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷപരമായ ദോഷമായിട്ടോ കാണേണ്ടതില്ല. ചില ജാതകങ്ങളിൽ വൈകി നടക്കുന്ന വിവാഹങ്ങളാണ് കൂടുതൽ സുസ്ഥിരമായിട്ട് കാണപ്പെടാറുള്ളത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ, ശരീരവും മനസ്സും പൂർണ്ണ വളർച്ച എത്തിയ ശേഷം ഗർഭധാരണം നടക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ് എന്ന് പറയുന്നത് പോലെ, പക്വതയുള്ള പ്രായത്തിൽ വിവാഹം നടക്കുന്നത് ജ്യോതിഷപരമായ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്.
1: നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാം ഇങ്ങനെ ഓരോ വ്യക്തികളും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സാറ് എടുത്തു പറയുന്നതും. എൻ്റെ ക്വസ്റ്റ്യനുകൾക്ക് ഓരോന്നും സാറ് വളരെ വ്യക്തമായിട്ടാണ് ഉത്തരം പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ സംശയങ്ങളാണ്. വിവാഹം വൈകുന്നത് കൊണ്ടുള്ള സംശയം വരും. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ പുനർവിവാഹത്തിൽ ജാതക പൊരുത്തം നോക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ജ്യോതിഷശാസ്ത്രം എന്നത്. അപ്പം നമ്മൾ സാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ മനസ്സിലുള്ള ഓരോ ചിന്തകൾക്കും ഓരോ നമ്മൾ

0: ആശയങ്ങൾക്കുമൊക്കെയാണ് സാർ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് ഒരുപക്ഷെ സൂക്ഷിച്ചാല് നമുക്ക് വളരെയധികം ഇത് ഉപകാരപ്രദമാകും. നാളെ നമ്മൾ ഒന്ന് കേട്ടങ്ങ് മറന്നുപോയാല് മിക്കവാറും പേർക്കും ലഗ്നം എന്താണ്, പൊരുത്തം എന്താണ്, ദശാസന്ധി എന്താണ് എന്ന് പിന്നീട് നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഒന്ന് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് ഒന്നും കൂടെ ഒന്ന് കേട്ടാല് അത് വളരെ നന്നായിരിക്കും എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അപ്പം നമുക്ക് സാറ് പറഞ്ഞു വന്നത് വിവാഹം വൈകുന്നത് ജാതകദോഷം കൊണ്ടാണോ എന്നാണ്.
1: ഈ പറഞ്ഞ ചോദ്യങ്ങൾ പലതും പല ആളുകൾ നമ്മളോട് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കാര്യം ജ്യോതിഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഒരാൾ വന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ സാങ്കത്യവും അതിനെന്താണ് മറുപടി എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കുന്നത്. പിന്നീട് നമ്മൾ ഗുരുനാഥന്മാരുമായിട്ടുള്ള ചർച്ചയിലൂടെയും അതുപോലെ ഗ്രന്ഥങ്ങളുടെ വിശകലനത്തിലൂടെയുമാണ് ഇതിനുള്ള മറുപടികൾ കണ്ടെത്തുന്നത്.
0: അതെ, ശരിക്കും പറഞ്ഞാല് ഇത് നിത്യജീവിതവുമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടാണ് ഭാഗ്യരാശി എന്ന ഈ പരിപാടിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സി ആർ ജയശങ്കർ സാർ നമ്മളോട് സംവദിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. അടുത്ത സാർ നമ്മൾ ഇപ്പം പറഞ്ഞു വന്നത് വിവാഹം വൈകുന്ന ജാതകദോഷം കൊണ്ടാണ് എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ലഗ്ന പൊരുത്തത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം പലരും ഇങ്ങനെ നക്ഷത്ര പൊരുത്തം മാത്രം നോക്കുന്നു, ലഗ്ന പൊരുത്തമൊന്നും നോക്കാതെ വിവാഹം കഴിച്ചാൽ ദമ്പതികളുടെ ആ ഒരു വ്യക്തിത്വങ്ങൾ തമ്മിൽ, അതായത് കുടുംബ ജീവിതത്തിൽ ചേർച്ച എങ്ങനെയാണ്, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആ ഒരു സന്തോഷപ്രദവുമായ സമാധാനപൂർണവുമായ ഒരു ജീവിതമായിരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സർ?
1: നക്ഷത്രപൊരുത്തം ഒഴിവാക്കാനാവാത്ത ഏറ്റവും പ്രാഥമികമായ പരിഗണന നൽകുന്ന ഒരു പൊരുത്തമാണ്. ലഗ്നപൊരുത്തം അത്ര തന്നെ നോക്കുന്നുണ്ടോ എന്നുള്ളത് ചില കാര്യങ്ങളിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോഴത്തെ സമയത്ത് ഒരു കുട്ടിക്ക് വളരെയധികം കല്യാണാലോചനകൾ വരുമ്പോൾ ജ്യോതിഷ ഇതരമായ പൊരുത്തങ്ങളും സ്വീകാര്യമായ ഘടകങ്ങളും ഒന്നിച്ചു വരിക എന്ന് പറയുന്നത് തന്നെ അപൂർവമാണ്. അതെല്ലാം ഒന്നിച്ചു വരുന്ന കേസുകൾ മാത്രമേ അവർ ജ്യോതിഷ പൊരുത്തം നോക്കാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു 10 കല്യാണാലോചന അല്ലെങ്കിൽ 15 20 കല്യാണാലോചന വന്നാൽ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ, അതായത് ജോലിയാവാം, സാമ്പത്തിക സ്ഥിതിയാവാം, കുടുംബ പാരമ്പര്യമാകാം, ജാതിയോ ജാതിയുടെ ഉപജാതിയോ ആകാം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ, ബന്ധു മിത്രാദികളുടെ സ്ഥിതിയൊക്കെ ആവാം, സ്വത്താവാം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ച് വരുമ്പോൾ, അതുപോലെ ശരീരഘടന എല്ലാം പരിഗണിച്ച് വരുമ്പോൾ ഈ 20 ഒരു 2 നമുക്ക് ഒരുവിധം യോജിക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ ഈ 2 മാത്രമേ ജ്യോതിഷിയുടെ മുന്നിൽ പരിശോധനയ്ക്കായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും 1 നോക്കാനുള്ള ഒരു പ്രഷർ ഈ വരുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതെങ്കിലും 1 ഉറപ്പായി പറയാനുള്ള ഒരു പ്രഷർ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ആ പൊരുത്തം സാക്ഷ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പ്രഷറും നമ്മുടെ മേലുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് ലഗ്നപൊരുത്തം ഒക്കെ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു പോകുന്നത്. പക്ഷേ ലഗ്നപൊരുത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം അത് വ്യക്തിത്വങ്ങളുടെ പൊരുത്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നക്ഷത്രങ്ങളല്ല, ലഗ്നമാണ് അതിനേക്കാളേറെ ഒരാളുടെ വ്യക്തിത്വവും സ്വഭാവവും അതിലൊക്കെ ഏറ്റവും പ്രാധാന്യം ഉള്ളത് ലഗ്നത്തിനാണ്. അപ്പോൾ അത് വ്യക്തിത്വങ്ങളുടെ പൊരുത്തമാണ്. വ്യക്തിത്വങ്ങളുടെ പൊരുത്തം നമ്മൾക്ക് ഉറപ്പുവരുത്താതെ ഒരു വിവാഹബന്ധം നമ്മൾ അനുവദിച്ചാൽ അത് എത്രത്തോളം അവർ ഒന്നിച്ചു പോകും, എത്രത്തോളം അവരുടെ ജീവിതം സുഖകരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നക്ഷത്രപൊരുത്തം പ്രധാനമായിട്ടും മനസ്സിൻ്റെ പൊരുത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ലഗ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ വ്യക്തിത്വം, ശാരീരിക പ്രകൃതം, ജീവിത വീക്ഷണം, ശീലങ്ങൾ, അയാളുടെ മൂല്യബോധം മുതലായവയെ പ്രതിനിധീകരിക്കുന്നു. ഇതെല്ലാം ദാമ്പത്യ ജീവിതത്തിലെ നല്ല ദാമ്പത്യ ജീവിതത്തിന് അവിഭാജ്യമായ ഘടകങ്ങളാണ്. ലഗ്നപൊരുത്തം നോക്കാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 ജീവിത വീക്ഷണത്തിലെ വൈരുദ്ധ്യമാണ്. ഉദാഹരണത്തിന് ഒരാൾ ചിങ്ങൻ ലഗ്നമാണെങ്കിൽ അദ്ദേഹത്തിന് ഭരിക്കാൻ താല്പര്യമുള്ള സ്വഭാവം ഉണ്ടാകും. മറ്റുള്ളവരുടെ മേൽ മേധാവിത്വം പുലർത്താനുള്ള ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടാകും. പങ്കാളി മേടം ലഗ്നമായാൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്വഭാവം ഉണ്ടാകും. അതായത് അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അദ്ദേഹം ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ പോവുക, സ്വന്തം തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇരുവരും തമ്മിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലഗ്നങ്ങൾ തമ്മിൽ ശത്രുതയിലാണെങ്കിൽ ജീവിത ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇത് ദാമ്പത്യ സൗഖ്യത്തെ സ്വാധീനിക്കും, അത് മോശമായി ബാധിക്കും. കാരണം അവരുടെ അഭിരുചികളും അവർ ജീവിതത്തിൽ വലുതായി കാണുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. നമ്മൾ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർക്ക് ഇഞ്ചിപക്ഷം എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ലഗ്നങ്ങൾ തമ്മിൽ പൊരുത്തം ഇല്ല എന്നുണ്ടെങ്കിൽ അച്ചിക്ക് ഇഞ്ചിപക്ഷവും നായർക്ക് കൊഞ്ചുപക്ഷവുമായിരിക്കും. ചിന്താഗതിയിലെ വ്യത്യാസം നോക്കണം. ലഗ്നാധിപന്മാർ പരസ്പരം മിത്രങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് വ്യാഴവും സൂര്യനുമാണെങ്കിൽ, ദമ്പതികൾക്ക് പരസ്പരം ആദരവും ധാരണയും ഉണ്ടാകും. എന്നാൽ ലഗ്നാധിപന്മാർ ശത്രുക്കളാണെങ്കിൽ, ഉദാഹരണത്തിന് സൂര്യനും ശനിയുമാണെങ്കിൽ, ഓരോ കൊച്ചുകാര്യത്തിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആരോഗ്യവും ശാരീരികമായ പൊരുത്തവും അതിനകത്തൊരു ഘടകമാണ്. ലഗ്നപൊരുത്തം ശാരീരികമായ ആകർഷണത്തെയും ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. ദമ്പതികളുടെ ലഗ്നാധിപന്മാർ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ പരസ്പരം നിന്നാൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കുമ്പോൾ നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ജ്യോതിഷ ആചാര്യന്മാരും അങ്ങനെ തന്നെ പറയുന്നു. ലഗ്നപൊരുത്തം നോക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറഞ്ഞാൽ, ഒന്ന്, ദാമ്പത്യ ബന്ധത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. കാരണം നക്ഷത്രപൊരുത്തം കൊണ്ട് സ്നേഹമുണ്ടാകാം, പക്ഷേ ലഗ്നപൊരുത്തം ഉണ്ടെങ്കിലേ ആ ബന്ധത്തിന് ദീർഘകാലം ഉറച്ചു നിൽക്കാൻ ആവശ്യമായ പക്വത ലഭിക്കൂ. ലഗ്നം ജീവിതത്തിന്റെ കർമ്മങ്ങളെയും സൂചിപ്പിക്കുന്നു. പങ്കാളികൾ ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണോ എന്ന് ലഗ്നപൊരുത്തത്തിലൂടെ അറിയാം. പാരമ്പര്യമായി ലഭിക്കുന്ന സ്വഭാവത്തേക്കാൾ പലപ്പോഴും വളർന്നു വരുന്ന ചുറ്റുപാടുകളും വ്യക്തിത്വവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട്. നക്ഷത്രം എന്നത് ആ പാരമ്പര്യ ഗുണം പോലെ ആണെങ്കിൽ, ലഗ്നം എന്നത് ആ വ്യക്തിയുടെ ആകെത്തുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ദാമ്പത്യത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നക്ഷത്രത്തെക്കാൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരായാലും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരായാലും പരസ്പര ധാരണയാണ് ദാമ്പത്യ വിജയത്തിന്റെ മൂലമന്ത്രം. ലഗ്നപൊരുത്തം അത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു.
0: നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പരസ്പര ധാരണയിലൂടെയാണ് ഒരു ദാമ്പത്യം എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പരസ്പര ബഹുമാനം, സ്നേഹം എന്ന് പറഞ്ഞാൽ ബഹുമാനം എന്നും കൂടി ഒരു അർത്ഥം നമുക്ക് കൽപ്പിക്കാൻ പറ്റും. അപ്പം നമ്മൾ സാറ് പറഞ്ഞുകൊണ്ട് വന്നത് ലഗ്നപൊരുത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ലഗ്നപൊരുത്തവും ഒരു വലിയ പങ്ക് നമ്മുടെ ദാമ്പത്യത്തിൽ വഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്.
2: റേഡിയോ സന്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ദിസ് ഇസ് റേഡിയോ സന്തോനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.